0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: പലപ്പോഴും പലരും പറയാറുണ്ട് ഉറക്കം ഒരു ചെറിയ മരണമാണെന്ന്. യഥാർത്ഥത്തിൽ ഓർത്താൽ അങ്ങനെയാണ് താനും. നാം ഈ ഭൂമിയിലുണ്ടെന്ന് പോലും അറിയാത്ത നിദ്ര പലപ്പോഴും ഒരു മരണത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയാകുന്നതാണോ മരണമെന്ന് മരിച്ചവരാരും നമുക്ക് വന്ന് തിരിച്ച് പറഞ്ഞു തന്നിട്ടില്ല. എങ്കിലും ഉറങ്ങുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ക്ഷീണിച്ച അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരവും ചിന്തകളുമൊക്കെ നിശ്ചലമാക്കി കൊടുത്താൽ, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, മനസ്സ് ശാന്തമാണെങ്കിൽ നാം അറിയാതെ ഉറങ്ങിപ്പോകും. ആ ഉറങ്ങുന്നതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉണരുന്നതിന് കാരണങ്ങളുണ്ടാവണം. ഉണരുന്നതിന് ഊർജവും ലക്ഷ്യവും ഉണ്ടാകണം. എനിക്ക് എന്തിന് 5 മണിക്ക് ഉണരണം എന്നുള്ളതിന് എന്റെ മനസാക്ഷിയോട് തന്നെ ഞാൻ ഉത്തരം കണ്ടെത്തണം. ഞാൻ ഉണരുമ്പോൾ ഉണരട്ടെ എന്നുറങ്ങുന്നൊരു തരം ജീവിതം, അത് ലക്ഷ്യമില്ലാത്തതാണ്, അലക്ഷ്യമാണ്. എനിക്ക് 5 മണിക്ക് ഉണരണം, എനിക്ക് 5:30 കുളിക്കണം, എനിക്ക് 6 മണിക്ക് ഒന്നെങ്കിൽ അമ്പലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ പള്ളികളിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, എനിക്ക് 3 മണിക്ക് ഓഫീസിലെത്തണം എന്നൊക്കെയുള്ള ദൃഢനിശ്ചയം നമുക്ക് ഉണരുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഊർജമാണ്. ഇതൊക്കെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുന്നതിന് വലിയ മഹത്തായ ജോലികളും ദൗത്യങ്ങളും ഒന്നും വേണമെന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ പറമ്പിലും തൊടിയിലുമൊക്കെ നടക്കാൻ, ഒരുപക്ഷെ മഞ്ഞുതുള്ളിയിൽ നനഞ്ഞ വൃക്ഷങ്ങളോട് സംസാരിക്കാൻ, ഏറ്റവും ആദ്യത്തെ പ്രഭാത നിമിഷങ്ങളെക്കാൾ മനോഹരമായ നിമിഷങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഉണരുന്നതിനുള്ള ഊർജവും കാരണവും സ്വയം സംഭരിച്ച് ഉറക്കത്തിന്റെ ക്ഷീണത്തിൽ നിന്നും പിടിച്ചുകിടത്തുന്ന ശരീരത്തെ, പിടിച്ചുകിടത്തുന്ന വികാരത്തെ മുറിച്ചു കളഞ്ഞുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ഉണരുക. ആ ഉണരുന്നത് നിങ്ങളെ തിരുത്താനാണ്, നിങ്ങൾക്ക് വളരാനാണ്, നിങ്ങൾക്ക് കരുത്തു നൽകാനാണ്. ആരോഗ്യകരമായ ഒരു മനസ്സും ശരീരവും ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അതിരാവിലെ ഉണരുമ്പോഴാണ്. അതിന് കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

കല്ലാടി ദുരന്തത്തിൽ മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ

0: ദുരന്തമേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ഐസിയുവിലാണ്. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി എം പി അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എം പി വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചുകിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.

0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാന്റും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാന്റിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: മത്സരത്തിന്റെ 79th വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15th യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67th കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസ് ലെവലിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 കീർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 ഇരമ്പി അർത്ഥത്തോടെ 79th ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ 1 തിരിച്ചടിച്ചു. 4 ശേഷം 83rd കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൌജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

0: പതിരും.
1: വാർദ്ധക്യ കാലത്ത് സുഖം അനുഭവിക്കാൻ ചിലർക്ക് യോഗം കിട്ടും.
2: എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം?
1: ചേലക്കരയിലെ മൂപ്പിലാനെയും വല്യമ്മയും മക്കളെല്ലാം കൂടെ ചേർന്ന് തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്നു.
2: കൊണ്ടുപോട്ടെ, വളരെ സന്തോഷത്തോടെ കൊണ്ടുപോട്ടെ.
1: അതെ, അതറിഞ്ഞപ്പോ എനിക്കും സന്തോഷമായി. മക്കളെ മൂന്നിനെയും പഠിപ്പിച്ച് വളർത്തിയെടുക്കാൻ ഒരു കാലത്ത് അവർ അനുഭവിച്ച പ്രയാസമൊക്കെ നമുക്കും അറിയാമല്ലോ.
2: മനുഷ്യർക്ക് എല്ലാ കാലവും ഒരുപോലെ ഇരിക്കത്തില്ല, സുഖവും ദുഃഖവും ഒക്കെ മാറിയും തിരിഞ്ഞും വരും.
1: പക്ഷെ തേക്കന്തറയിലെ സദാശിവൻ ചേട്ടനെ മക്കളെ രണ്ടിനെയും പഠിപ്പിച്ചല്ലോ, ഒടുവിൽ എന്തോ ആയി.
2: രണ്ടുപേരും വിദേശത്ത് പോയി, അവിടെ താമസവും ആക്കി. വാർത്തക്കാലത്തയലത്തുകാരുടെ സഹായം കൊണ്ടാ സദാശിവൻ ചേട്ടനെയും ശാരദ ചേച്ചിയും കഴിഞ്ഞുകൂടുന്നത്.
1: ഓരോരുത്തർക്കും ഓരോ യോഗം അല്ലയോ. ചിലർക്ക് മക്കളെ കൊണ്ട് സുഖവും സന്തോഷവും കിട്ടാൻ യോഗം, ചിലർക്ക് മക്കളെ ഓർത്ത് ദുഃഖിക്കാനാ രോഗം.
2: കാര്യം ഇതൊക്കെയാണെങ്കിലും ചേലക്കരയിലെ മൂപ്പിലാനും വല്യമ്മയ്ക്ക് എവിടെ വെച്ച് നമ്മളെ കണ്ടാലും എന്റെ സ്നേഹത്തോടെ ആ കാര്യങ്ങൾ ചോദിക്കുന്നു.
1: അവർക്ക് പഴയ കാലമൊക്കെ ഓർമ്മയുണ്ട്, ഉള്ളഹങ്കാരവും ഇല്ല. അതുകൊണ്ട് അടിക്കടി ദൈവം തമ്പുരാൻ അവർക്ക് ഐശ്വര്യം തന്നെ നൽകും, പൊങ്ങലും കാണിക്കത്തില്ല.
2: അതേസമയം നമ്മുടെ വിളക്കിന്റെ കാർത്യായനയുടെ മോഹം കുറച്ചു ദിവസം ബോംബെ പോയായിരുന്നല്ലോ. കട്ടിച്ചൊരു മാസം കഴിഞ്ഞു വന്ന് കാർത്യായന് വഴിയെ പോകുന്നവരെല്ലാം തടഞ്ഞു നിർത്തി ബോംബെയിലെ വിശേഷം അങ്ങോട്ട് പറയാൻ തുടങ്ങി.
1: എന്നോടും പറഞ്ഞു മോൻ താമസിക്കുന്ന മുറി AC ആണെന്ന്.
2: നിഷ്കളങ്കമായി സന്തോഷത്തോട് പറഞ്ഞതാ, പറയട്ടെ. എന്തോ സജീവ, ശവദാഹമൊക്കെ കഴിഞ്ഞോ?
3: അതൊക്കെ ആര് തിരക്കാൻ പോന്ന മാവാ, ഞാൻ ചെന്നൊന്ന് എത്തി നോക്കിട്ടിങ്ങി പോയിരുന്നു.
1: ഞങ്ങളും പോയായിരുന്നു, മൃതദേഹം കണ്ടു അപ്പോഴേ മടക്കി പോന്നു.
3: നമ്മളാരും മരണ വീട് ചെല്ലുന്നതേ അവിടുത്തെ ചന്ദ്രശാര പപ്പുളക്ക് അത്ര പിടുത്തമല്ല.
2: ഞാനും അക്കാര്യം തന്നെ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞത്.
1: അയാൾക്ക് വലിയ വലിയ ആൾക്കാർ വരുന്നത് ആ ഇഷ്ടം.
3: മരണ വീട്ടിൽ കൊറേ കസേര ഇറക്കിയിട്ട് ഒറ്റ ഒരുത്തരും അവിടെ ഇരുന്നില്ല. ചന്ദ്രശേഖര പപ്പുള്ള ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു.
2: എടാ സജീവ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ പൊങ്കല് കാണിക്കുന്ന ചന്ദ്രശേഖരനെ എന്നുപോലെ ഈ തലയിട്ട് പൊണ്ടായത്?
1: ആരാണ്ടയൊക്കെ കണ്ട് കാല് പിടിച്ച് ഒരു തൊഴിൽ ഒപ്പിച്ചെടുത്തതിന് ശേഷം.
2: അല്ല, അതിനുള്ള കാശ് ഒപ്പിക്കാൻ അവന്റെ അച്ഛൻപെട്ട പ്രയാസം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ?
3: അങ്ങേർക്ക് തേച്ചും എനിക്ക് വസ്ത്രം ധരിച്ച് നടക്കുന്നവരെയും വലിയ കാറി വരുന്നവരെയും ഒക്കെ ആ താല്പര്യം.
2: ആ താല്പര്യത്തിന് തന്നെ പോയിക്കോട്ടെ.
3: അതുകൊണ്ടെന്തുവാ, രാത്രി തള്ളക്കേ അസുഖം കൂടിയപ്പോ അയലത്ത് താമസിക്കുന്ന പലരെ അയാളെ ഭാര്യ ഫോൺ വിളിച്ച്, ആരും എടുത്തില്ല.
1: വീടിന്റെ തൊട്ട അയലത്ത് കയറി ചെന്ന് പറയരുതെന്ന് പപ്പുള്ള ഭാര്യയോട് പറഞ്ഞു കാണും.
3: അവസാനം ആംബുലൻസുകാരൻ വന്നപ്പോ എടുത്തു കയറ്റാൻ പോലും പറ്റിയില്ല.
1: പറ്റത്തില്ല, നല്ലത് അടിയുള്ള ആളല്ലയോ.
3: പിന്നെ ആംബുലൻസുകാരൻ കിഴക്കേ മുക്കി പോയിട്ട് അവിടെ ഉള്ള ഒരാളെ ഫോൺ വിളിച്ച് വരുത്തിയാ ഇത് കയറ്റിയത്.
2: തൊട്ടായാലും തനിയും കുഞ്ഞുണ്ടായിരുന്നല്ലോ.
3: അവനെങ്ങും പോകത്തോന്നില്ലെന്ന്. അവന്റെ സഹോദരിയുടെ വിവാഹം വിളിച്ചിട്ടും അവന്റെ കല്യാണം വിളിച്ചിട്ടും ഈ പപ്പുള പോയില്ല.
1: പോകത്തില്ല, കേന്ദ്രമന്ത്രിയോ മുഖ്യമന്ത്രിയോ പാർട്ടിയിലെ വലിയ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ അയാള് പോയേനെ.
3: ശവദാഹം ഇപ്പോഴേ ഇല്ലല്ലോ അമ്മാവാ.
2: ഞാൻ അറിഞ്ഞ് മോളും മരുമോനും ഒക്കെ വന്നിട്ടേ ഉള്ളൂ.
1: വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ ഉണ്ടെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ആളല്ല അയാള്.
3: അതെന്താ മാവി അങ്ങനെ പറഞ്ഞേ?
2: ഞാൻ നിനക്ക് മനസ്സിലായില്ലയോ? ഏതെങ്കിലും ഒരു ആപത്ത് അയാൾക്ക് രാത്രിയിൽ ഉണ്ടായാൽ ആര് ചെല്ലും സഹായിക്കാൻ?
1: ഫോൺ എടുത്ത് VIP കളെ വിളിക്കുമായിരിക്കും.
2: ഇയാളേക്കാ വലിയ വിദ്യാഭ്യാസവും വലിയ ഉദ്യോഗവും വലിയ സമ്പത്തും ഒക്കെ ഉള്ള എത്രയോ പേര് ഈ നാട്ടിലുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ജാട് ഇയാൾ എന്തിനാ കാണിക്കുന്നേ?
3: ബന്ധുക്കൾക്ക് മൊത്തം അയാളോട് വെറുപ്പാ. അവനും മരണമായിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി.
1: 10 ദിവസം കിടക്കുമ്പോ പഠിക്കും. സ്നേഹ സാമീപ്യത്താലല്ലയോ ജീവിതം ധന്യമാകും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാർ പാസഞ്ചറിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. യാത്ര മനോഹരമാക്കുവാനായിട്ട് നമ്മുടെ പാട്ടിന്റെ കൂട്ടുകാരൻ ശരത്തും കൂടെയുണ്ട്. അപ്പോ എല്ലാവരും വായോ, നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ നാടുകളിലൂടെ നാടിലൂടെ കഥ പറഞ്ഞിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് പറയാതെയും പറഞ്ഞും പറഞ്ഞും പറഞ്ഞും പറഞ്ഞ് നമ്മൾ കേട്ട് തണുപ്പിച്ച കാര്യങ്ങളിലൊക്കെ പറയില്ലേ, ചിലപ്പോഴൊക്കെ നമുക്ക് വീണ്ടും ഒന്ന് കേൾക്കാൻ തോന്നുന്ന കാര്യങ്ങളിലൂടെ, എന്നാൽ ഇതുവരെ പറയാത്ത കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഈ ഒരു നമ്മുടെ ഓണാട്ടുകര പാസഞ്ചറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വായോ, ചാവി എടുത്തു, ഡ്രൈവർ വണ്ടിയിൽ കയറി. ഇനി യാത്രക്കാരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള നിങ്ങളെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ സഹതാപം പറഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ. വെറുതെ സഹതാപം പറയാതെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ അയ്യോ, അങ്ങനെയായിരുന്നല്ലോ, പണ്ട് ഇങ്ങനെയായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെടുത്ത് നിന്ന് പരമാവധി ഒഴിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഈ ഓവർ സഹതാപവും ഒന്നും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു ബോധം ഉണ്ടാവുക. പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത ഒരാളുകളുമായി ഷെയർ ചെയ്യാതിരിക്കുക. പരമാവധി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. വെറുതെ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആളുകളോട് പറയുന്നൊരു പ്രവണത ഉണ്ടെങ്കിൽ മാറ്റുന്നത് നന്നായിരിക്കും. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ആരുടെയും സഹതാപ കഥാപാത്രങ്ങളായിട്ട് മാറാതിരിക്കാനും ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിച്ചു തീർക്കുക, സന്തോഷിച്ചു തീർക്കുക. എന്താ പറയുക, ആർഭാടമാണെങ്കിൽ എന്താണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഈ ഓണാട്ടുകര പാസഞ്ചറിൽ പ്രായഭേദം തന്നെ, എന്ന് വെച്ചാൽ ഏത് പ്രായത്തിലുള്ളവർക്കും കാര്യമൊക്കെ പറഞ്ഞു വരാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ മൊബൈൽ ഫോണിനെ പറ്റിയിട്ട് ഞാനൊരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് എത്രത്തോളം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും നമ്മുടെ ഒരു മൊബൈൽ ഫോൺ. ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ മൊബൈൽ ഫോണായിട്ട് മാറാറുണ്ടല്ലേ. പ്രത്യേകിച്ചും ജോലിയൊക്കെ അതിനായിട്ട് കണക്ട് ചെയ്ത് സേവ് ചെയ്തിരുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്താണ്. അതെ, എൻ്റെ ഒരു ഒഫീഷ്യൽ ഫോണ് പെട്ടെന്ന് അങ്ങ് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം സേവ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലം പെട്ടെന്ന് പോയപ്പോൾ അയ്യോ ഒരു വലങ്കൈ പോയതുപോലെ ഒരു സങ്കടം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഫോൺ വന്ന വഴി, അപ്പം നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുന്നതിനൊക്കെ മുൻപ് ലാൻഡ് ഫോൺ മുതൽ നമുക്കൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. നിങ്ങളുടെ ജീവിതത്തിൽ ആശയവിനിമയം നടത്താനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ലാൻഡ് ഫോൺ, കുറേ ചില വീടുകളിൽ മൊബൈൽ ലാൻഡ് ഫോൺ അന്നൊക്കെ ഉണ്ടായിരിക്കും, പണ്ടത്തെ കാലത്തുണ്ടായിരിക്കും. പിന്നീട് സ്കൂൾ ടൈമിലൊക്കെ നമ്മളൊന്ന് ഫോൺ കൊണ്ടുവന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുന്ന സമയം, എന്താണ് ഫോൺ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടം. ഓരോരുത്തർക്കും ഓർക്കാൻ, ഓരോ ജനറേഷനും ഓർക്കാൻ പല പല കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ ആദ്യമായിട്ട് മക്കൾ കൊണ്ടുവന്നൊരു ടച്ച് ഫോണൊക്കെ കൊണ്ടുതരുന്ന സമയത്ത് അയ്യോ ഇതെന്ത് ചെയ്യണം, ഇതെന്ത് കോള് വന്നാൽ എടുക്കും അല്ലെങ്കിൽ വെക്കും, നല്ലത് അതിനപ്പുറത്തേക്ക് ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു മൊബൈൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ലാൻഡ് ഫോൺ മുതൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോ ബന്ധുക്കാരോ ഒക്കെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലാൻഡ് ഫോൺ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ കരുനാഗപ്പള്ളിയുടെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0476257747, ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്കൊന്ന് കായംകുളമൊക്കെ 0479 ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ കാലഘട്ടമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഒരു ലാൻഡ് ഫോൺ ഉണ്ടാവുക. ഈ ബെല്ലടി തൊട്ടടുത്ത് കുറേ വീടുകളിൽ കേൾക്കും ആ ഫോൺ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരാൾ വരുന്നത് വരെ മണിക്കൂറോളം അല്ലെങ്കിൽ ഇത്ര സമയത്ത് വരും, അല്ലെങ്കിൽ പുറത്ത് പ്രവാസിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ISD കോളുകൾക്കൊക്കെ ഭയങ്കര ചാർജ് ഉണ്ടായിരുന്ന സമയം, അവിടുന്ന് പിന്നെ ആദ്യത്തെ മൊബൈൽ ഫോൺ, ആദ്യത്തെ കോൾ, അതിനും ചാർജ് കൂടുതലായിരുന്നു. പിന്നീട് SMS അയക്കുന്നത്, നമ്മൾ റീചാർജ് ചെയ്യുന്നൊരു കൂപ്പണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നൊരു കാലഘട്ടം. പിന്നീട് നമ്മൾ അടുത്ത മൊബൈൽ ഷോപ്പുകളിൽ പോയിട്ട് നമ്മുടെ നമ്പർ കുറഞ്ഞു കൊടുത്തിട്ട് ചാർജ് ചെയ്തു. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ഓർമ്മകളാണ്. അന്ന് ബാലൻസ് തീരുന്ന സമയത്ത് ഭയങ്കര സങ്കടം. ഇങ്ങനെ എത്രയോ കഥകളിലൂടെ മാറി മാറി മാറി മാറിയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇത്രയേറെ ഓഫറുള്ള അൺലിമിറ്റഡ് കോൾസ് ഒക്കെ ഉള്ള ഒരു മൊബൈൽ ഫോണിലോട്ട് നമ്മൾ മാറിയിട്ടുള്ളത്. പലപ്പോഴും ആളുകളുടെയൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ആളുകളോടുള്ള ഒരു ഇടപെടൽ പോലും കുറഞ്ഞു പോയത് ഒരു മൊബൈൽ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒക്കെയാണ്, ധൈര്യമായിട്ട് എവിടെ പോകാനാണെങ്കിലും ഒരു സുഹൃത്തുണ്ടെന്ന് തോന്നുന്ന ഒരവസ്ഥ തന്നെയാണ് മൊബൈൽ ഫോൺ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഓരോ ആളുകളുടെയും ജീവിതത്തിൽ മൊബൈൽ ഫോൺ
എത്തുന്നത് വരെയുള്ള ആശയവിനിമയ മാർഗങ്ങളിലൂടെ നമുക്കൊന്ന് ഓർത്ത് രസകരമായി സഞ്ചരിച്ചാലോ. നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ വണ്ടിയുടെ ചാവി എടുത്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഡ്രൈവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ചില സമയത്തൊക്കെ സ്കൂൾ ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നറിയാമോ, നമ്മൾ വരുന്നതും കാത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് വേഗം വേഗം വായോ പാട്ടുകളുമായി, ഏറ്റവും നല്ല പാട്ടുകൾ. ശരത്തിരിക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, പാട്ടൊക്കെ കേട്ട് നമുക്ക് പോകാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട യാത്രക്കാരെ, നിങ്ങളോട് സഹതാപം പറഞ്ഞു വരുന്ന ആളുകളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. സഹതാപം വെറും ചുമ്മാ അഭിനയം മാത്രമാണ്, സഹതാപമല്ല, പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കൂടെ നിൽക്കാൻ ഉറപ്പുള്ളവരടുത്ത് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദാ വരുന്നു പാട്ടുകൾ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര സുന്ദരമാക്കുന്നതിനായിട്ട് നമ്മളുടെ ശരത്തും കൂടെയുണ്ട്. എത്രയോ എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടരാം. നമ്മുടെ മൊബൈൽ ഫോണിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യകാലം മുതൽ നമ്മൾ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ച ലാൻഡ് ഫോൺ മുതൽ നമ്മളുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ട് മാറിയിട്ടുള്ള മൊബൈൽ ഫോൺ വരെ, അല്ലേ, ടച്ച് ഫോൺ വരെയുള്ള ഒരു യാത്ര നമുക്കിങ്ങനെ സംസാരിക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഫോണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും. ചിലർക്ക് ഇപ്പോൾ ശരത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന ഗെയിം കളിക്കാൻ പക്കാ സ്റ്റോറേജ് ആയിരിക്കണം, ഫാസ്റ്റ് ആയിരിക്കണം, അങ്ങനെയാണ്. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റണം, നല്ല സെൽഫി എടുക്കണം, ക്യാമറ ക്വാളിറ്റി ആയിരിക്കും നോക്കുന്നത്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായ ആവശ്യമനുസരിച്ച് ഫോണിനോടുള്ള ഇഷ്ടവും മാറാറുണ്ട്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് പലപ്പോഴും ആര് കൂടെയുണ്ടെങ്കിലും ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട്, നമ്മുടെ ഏറ്റവും എന്തിനും ഏതിനും നമുക്ക് കൂടെയുള്ള, പാട്ട് കേൾക്കാനായിട്ട് കൂടെയുള്ള, കഥ പറഞ്ഞു തരാനായിട്ട് കൂടെയുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കാത്തിരുന്ന് ലാൻഡ് ഫോണിൽ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മൊബൈൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ വീട്ടുകാർ ഓരോ കോൾ വരുമ്പോഴും ഒത്ര ദൂരമുള്ള അടുത്ത വീടുകളിൽ പോയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എല്ലാവർക്കും മൊബൈൽ സുലഭമാകുന്നൊരു സമയത്ത് സ്കൂളിലോട്ടൊക്കെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിലൊക്കെ മൊബൈലായിട്ട് പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് പ്രശ്നം ഉണ്ടാക്കുന്നതും വീട്ടിൽ പുറയും എന്നൊക്കെയുള്ള ഒരു ഷൗട്ട് ചെയ്യുന്ന കാര്യങ്ങളും, അങ്ങനെ മൊബൈൽ ഉണ്ടാക്കി. പഴയ തലമുറയ്ക്ക്, ഇത്രയും പഴയ തലമുറയ്ക്ക് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ല ചിത്രങ്ങൾ അവർ പകർത്തുമായിരുന്നു, എത്രയോ കാലത്തിൻ്റെ ഓർമ്മകൾ പഴയ അങ്ങനെയൊക്കെ കുറേ. ഈ പറഞ്ഞത് അന്നൊക്കെ ക്യാമറ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. മൊബൈലിന് ക്യാമറ വരുന്നതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അവർ സ്കോർ ചെയ്തേനെ. എത്രയോ നല്ല സൗഹൃദങ്ങൾ, ഗ്രൂപ്പുകൾ, ക്ലബ്ബുകൾ, ഓണപ്പരിപാടികൾ, ഉത്സവങ്ങളുടെയൊക്കെ നല്ല നല്ല ചിത്രങ്ങൾ സാധാരണക്കാർ പകർത്തിയേനെ. അതുകൊണ്ട് മൊബൈൽ ഫോണിന് കുറേ ടെക്നോളജിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, എല്ലാവരും ഓരോ ഡയറക്ടറാണ്, ക്യാമറമാനാണ്, അല്ലേ, ആ ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ വന്ന വഴി, അതായത് നിങ്ങളിലേക്ക് എത്തിയ ആ ഒരു ഓർമ്മകൾ, ആശയവിനിമയത്തിനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല പല ആദ്യത്തെ ഫോൺ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ സംസാരിക്കാം. ആദ്യമായി കിട്ടിയ ഫോണ്, അതിനകത്ത് ക്യാമറയൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കീപാഡ് മാത്രമുള്ള ഒരു ഫോണായിരിക്കും, അതിലെ ബെല്ല്, ആ റിംഗ് ടൂൺ നിങ്ങൾ മനസ്സറിഞ്ഞെന്ന് ആലോചിക്കുക. ആദ്യത്തെ ആ ഒരു കോളിലെ ആ ഒരു റിംഗ് ടൂൺ എന്നാലോചിച്ച് നോക്കി, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ ഉണ്ടായിരുന്നു, അല്ലേ, ആ ഒരു ഗെയിമൊക്കെ ഓർത്തു നോക്കിയേ. പിന്നീട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഒരു കോളിൽ, ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ആദ്യത്തെ ഓഫർ, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സണായിട്ട് നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് വിളിച്ചിട്ടുള്ള ഒരു കോള്, പിന്നീട് രണ്ട് സിം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ, മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന അവസ്ഥ, അയ്യോ എത്ര എത്ര എത്ര എത്ര ഓർമ്മകളാണ് നമ്മുടെ ഓരോ ഫോണിനും പറയാനുള്ളത്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ രൂപത്തിലും ഭാവത്തിലും മനസ്സിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ പോലെ തന്നെ നമ്മുടെ ഉറ്റ ചങ്ങാതിയായിട്ട് മാറിയിട്ടുള്ള മൊബൈലിനും ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മൊബൈൽ ഫോൺ, വാർത്താ ആശയവിനിമയം, ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ചർച്ച നമുക്ക് തുടരാം, എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആവട്ടെ. വാർത്തയൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
0: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939628875 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവ്വഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15 മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
4: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വ്യോമ ആക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. യുഎസിന്റെ നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ ജൂൺ 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3,685. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻ എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓടാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഈ യാത്ര മനോഹരമാക്കുവാനായിട്ട് നല്ല നല്ല പാട്ടുകളുമായിട്ട് ശരത്തും കൂടെയുണ്ട്. അപ്പൊ നമുക്കങ്ങനെ യാത്ര ചെയ്യാം. നമ്മുടെ മൊബൈൽ ഫോണിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മൊബൈൽ ഫോൺ എത്തുന്നത് വരെയുള്ള നമ്മുടെ ആശയവിനിമയ മാർഗങ്ങളും, അല്ലെങ്കിൽ ആദ്യത്തെ ഫോണ് അവിടെ മുതൽ ഇവിടെ വരെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മൊബൈൽ ഫോൺ മാറുന്നത് വരെയുള്ള ആ ഒരു യാത്ര ഒന്ന് ഓർത്തെടുത്താലോ. വിളിക്കാം നമ്പർ 9544700912 എന്ന് നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഫോൺ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോണിൻ്റെ ഓർമ്മകൾ, ആദ്യത്തെ റിംഗ് ടൂൺ, ആദ്യത്തെ കോളർ ടൂൺ, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം, യാത്ര സുന്ദരമാക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംസാരിക്കുന്ന സമയത്ത് തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ലോകത്ത് എവിടെയാണെങ്കിലും എൻറേഡിയോ 91.2 ഓൺലൈനിൽ കേൾക്കാം. ജസ്റ്റ് ഗൂഗിളിൽ എൻറേഡിയോ 91.2 സെർച്ച് ചെയ്യൂ, പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഒരു യാത്ര ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ ഒരുപാട് പേര് ജോലി സംബന്ധമായിട്ട് ആശ്രയിക്കുന്നവരുണ്ട് അല്ലേ. പിന്നീട് നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിളിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നന്നായിട്ട് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഒരാളുണ്ടാവും അല്ലേ. എല്ലാ ഗാങ്ങിലും അങ്ങനെ ഒരാളുണ്ടാവും. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് അദ്ദേഹമായിരിക്കും. എടാ നീ ഒരു ഫോട്ടോ എടുത്ത്, നീ ഒരു ഫോട്ടോ എടുത്ത്, നിന്റെ ഫോട്ടോ സൂപ്പറാണ്. അങ്ങനെ ഫോൺ ഫോട്ടോസിന് വേണ്ടി മാത്രം, ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ഏറ്റവും നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ കാണും. പിന്നീട് നമ്മുടെയൊക്കെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് കോള് വിളിക്കണം, മക്കൾ എവിടെയാണ്, അവിടെയാണ്, ഇവിടെയാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സംഭവത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്.
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതോ പറഞ്ഞോളൂ. എന്തോ സുഖമാണോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഉത്തേക്ക് സുഖമാണോ?
1: എനിക്ക് സുഖം. അൽഹംദുലില്ലാന്ന്
0: പറയാം. സുഖമാണ്.
1: സുഖമാണ്. അമ്മയുടെ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു.
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: റേഡിയോ എല്ലാവർക്കും സുഖമാണോ?
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: നമ്മള് ശരത്തോട്ടം എന്തോ പറയുന്നു,
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരൂ ചേച്ചി, പറഞ്ഞു.
1: വിഷയത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ ജസ്റ്റ് വിളിക്കുന്നതല്ല, എപ്പോഴും വിളിക്കുന്നതല്ല. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്ന് അറിയണ്ടേ?
0: ഓക്കെ, പറഞ്ഞോളൂ.
1: മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ടച്ച് ഫോൺ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. അതായത് എന്റെ ഹസ്ബൻഡോടെ ജീവിക്കുന്ന ഒരു 17 വർഷം വരെ ഞാൻ ടച്ച് ഫോൺ അല്ല ഉപയോഗിച്ചിരുന്നത്. എന്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ സാധാ ചെറിയ ഫോണായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ജസ്റ്റ് എന്റെ ഇക്കായിരുന്നു വിളിച്ചാൽ മാത്രം മതി, വേറൊന്നും എനിക്ക് അറിയുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് മരിക്കുമ്പോഴും ടച്ച് ഫോൺ ഹസ്ബൻഡ് ഉണ്ട്, അത് പിന്നെ മോൻ യൂസ് ചെയ്ത്. പിന്നെ എനിക്ക് ഫോൺ ഇല്ലാതായി, മറ്റേ ചെറിയ ഫോണും കംപ്ലൈന്റ് ആയി. എനിക്ക് ഫോൺ മേടിക്കാൻ ഇച്ചിരി സാമ്പത്തികം, അന്നേരം എന്റെ ഹസ്ബൻഡ് എന്റെ വിട്ടുപോയ സമയമായിരുന്നു. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈഫില്, അതൊക്കെ പൊക്കോട്ടെ അൽഹംദില്ല. അപ്പം അങ്ങനെ ഇരിക്കെ എന്റെ ഒരു കസിന്റെ മോൻ ഗൾഫിൽ നിന്ന് എനിക്ക് ഫോൺ കൊണ്ടുതന്ന ടച്ച് ഫോണ് കൊണ്ടുതന്ന്. പക്ഷെ ആ ഫോൺ എനിക്ക് വലിയൊരു ഉപകാരമായിട്ട് മാറി. എന്റെ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോണെന്ന് പറഞ്ഞൊരു സാധനം ടച്ച് ഫോൺ എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് സാധനം.
0: അതെ,
1: അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവ്. ഹലോ, നമ്മുടെ നമ്മുടെ ലൊക്കേഷനിലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അറിയാം. പക്ഷേ ഇത് ഓരോരുത്തരും ചെറിയ ചെറിയ രീതിയിൽ തേജോപഞ്ച ദോഷം എടുത്തുള്ളത് അതും ഓരോരുത്തരുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അത് ഈ ആൾക്കാരിടുമ്പോ എല്ലാം അങ്ങ് ഇടുവല്ലേ, എല്ലാ പ്രശ്നങ്ങളും ആരും ഇട്ടു കൊടുക്കുമല്ലേ. അപ്പൊ അതും നമുക്കൊരു ചിലർക്ക് അത് ബുദ്ധിമുട്ടാവാറുണ്ട്, പലർക്കും പല പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും വിഷമം ഉണ്ടാക്കാത്ത രീതിയിലും വേണം നമ്മൾ ഏതോ ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത്.
0: ഓക്കെ, ആദ്യത്തെ ഒരു മിനിറ്റ്, ആദ്യത്തെ ഫോൺ വാങ്ങിച്ചു തന്നെ ആരാ?
1: ആദ്യത്തെ ഫോൺ വാങ്ങിച്ചത് എന്റെ ഹസ്ബൻഡാ.
0: ഹസ്ബൻഡാണ്. അത് ഏത് ഫോണായിരുന്നു?
1: അത് ടച്ച് ഫോൺ, സാധാ ഫോണായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ നമ്മുടെ ലാൻഡ് ഫോണേ ഉള്ളത്.
0: അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ?
1: ഞാനോ? ഇല്ല, ഞാൻ അങ്ങനെ അതിനൊന്നും വലിയ ത്രില്ലുള്ള ആളാണ്. ഞാനൊരു പഴയ ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു. പഴയ ഗ്രാമത്തിൽ വളർന്ന്, ജനിച്ചു വളർന്ന് ആ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് ഇപ്പോഴും ഞാൻ ഏകദേശം അതേപോലൊക്കെ തന്നെയാണ്. എങ്കിലും ഇങ്ങനെ ഒത്തിരി അങ്ങ് പോകുന്നില്ല. പിന്നെ നമ്മുടെ മക്കളെ എല്ലാം നമ്മുടെ കുട്ടികൾ പറയുന്നതിൽ കൂടി നമ്മൾ അവർ ശരിയാണെങ്കിൽ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തല്ലേ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവർക്കും പരസ്പരം റെസ്പെക്ട് കൊടുക്കണം. അവർ പറയുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴേ. അപ്പൊ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. ടച്ച് ഫോൺ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും ലൊക്കേഷനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ വണ്ടി യാത്ര ചെയ്താൽ അവരൊക്കെ കറക്റ്റ് ചെയ്തിട്ടേ ഇല്ലല്ല. ആർക്കും ഒരു പ്രശ്നങ്ങൾ ലൈഫിൽ ഇപ്പൊ ആർക്കും ഒന്നിനും നേരിടേണ്ടി വരുന്നില്ല.
0: തീർച്ചയായിട്ടും
1: ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും
0: ആത്മവിശ്വാസമാണ്.
1: ആത്മവിശ്വാസമാണ്. പക്ഷേ ഈ ഫോൺ നല്ലത് തന്നെയാണ്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത ഫോൺ ഏറ്റവും നല്ല
0: ഉപകരണമാണ്.
1: യൂസ് ചെയ്ത ആ ഫോൺ അപകടകാരിയാണ്.
0: തീർച്ചയായിട്ടും ഇതോ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ശരിക്കും ഈ ഒരു മൊബൈൽ ഫോണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ധൈര്യശാലി തന്നെയാണ് മൊബൈൽ ഫോൺ. കാരണം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് കുറച്ചൊക്കെ വഴി തെറ്റിച്ചാലും ശരി, ഗൂഗിൾ മാപ്പ് തരുന്നൊരു വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ യാത്രയിലെ സന്തത സഹചാരിയായിട്ട് നമ്മളോടൊപ്പം മാറിയിട്ടുണ്ട് മൊബൈൽ ഫോണ് യാത്ര. ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വഴി ചോദിക്കും, എങ്ങോട്ടാ ചേട്ടാ, എങ്ങോട്ടാ വഴി, എങ്ങോട്ടാ വഴി, എങ്ങോട്ടാ. ഇങ്ങനെ എങ്ങനെയൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്നു, ഈസി ആയിട്ട് പോകുന്നു. ഒരിടത്ത് വഴി ചോദിച്ചാലും നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ഒന്നുകൂടെ നോക്കാറുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്. എന്തോ ഗുഡ് മോർണിംഗ് അമ്മേ.
2: അപ്പൊ എല്ലാവർക്കും ഒന്നിച്ചങ്ങ് പറയാം, എല്ലാവരോടും സന്തോഷം പങ്കിടുന്നു.
0: സന്തോഷം അമ്മേ, സന്തോഷം.
2: കുടുംബത്തിലും നമ്മുടെ റേഡിയോയിലും നമ്മുടെ ശ്രോതാക്കൾക്കും എല്ലാം
0: ഉറപ്പായിട്ടും. അപ്പോ അമ്മയുടെ ആദ്യത്തെ മൊബൈൽ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ലാൻഡ് ഫോണിൽ നിന്ന് ഇപ്പൊ അമ്മയുടെ കയ്യിലേക്ക് ടച്ച് ഫോൺ വരെയുള്ള ഒരു യാത്ര ഒന്ന് ഓർത്തെടുത്തേ.
2: ഓർത്തെടുക്കാനും എന്റെ ചെറുപ്പത്തിലൊന്നും ഫോണില്ലായിരുന്നു. അപ്പം ഞങ്ങളിൽ എക്സ്ചേഞ്ച് പോയൊരു അപേക്ഷ കൊടുത്ത് ആദ്യം കിട്ടുന്ന ഒരു ലാൻഡ് ഫോണാണ്. അതുവരെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിന്റെ കിഴക്കേച്ച എന്ന് പറയുമ്പോഴേ മോളെ, നമ്മുടെ ദേവവിയുടെ വീട്ടിന്റെ തൊട്ട് പടിഞ്ഞാറ്റ്, ആ റോഡിന്റെ പടിഞ്ഞാറേച്ച, അവിടെ ഒരു വീട്ടിലാ പോകുന്നുള്ളത്. ആരെങ്കിലും ഒന്ന് വിളിച്ചാലാ ഞങ്ങൾ ഇവിടുന്ന് നടന്ന് അവിടെ തന്നെ. അതുവരെ ആ ഫോൺ അങ്ങനെ മാറ്റി വെച്ചിരിക്കുക. ഞങ്ങളെ അത്യാവശ്യമൊക്കെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ എന്തിനും ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന ഞങ്ങൾ ഫോണിന്റെ ഉപയോഗം. പിന്നെ എന്റെ എന്റെ ഒരു കൂട്ടുകാരി കൊല്ലത്തുണ്ട്. അവള് എക്സ്ചേഞ്ച് ജോലി ഉള്ള പെണ്ണ്. മിക്കവാറും ഒക്കെ എന്നെ വിളിക്കുമ്പോ ആ വീട്ടിലാ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഫോൺ കിട്ടി എന്താണെന്നറിയാ മോളെ, എന്റെ പത്താവുള്ള സമയത്ത് ഒരു ചെറിയ ഫോൺ വേണം, 10-20 വർഷത്തിന് മുമ്പ്. പക്ഷെ അത് എനിക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പുള്ളി പോക്കറ്റിട്ടും കിടക്കും, എനിക്ക് ഇതിനെ പറ്റി ഉപയോഗിക്കാൻ അറിഞ്ഞാലും വയ്യ. അങ്ങനെ ആ ചെറിയ ഫോണ് വിളിച്ച് വിളിച്ച് എനിക്കിപ്പോ ഒരു ടച്ച് ഫോൺ കിട്ടിയിട്ട് ഒരു 3 വർഷമേ ആകത്തുള്ളു. അപ്പം എനിക്ക് അതിനകത്തുനിന്ന് പല പല കാര്യങ്ങൾ മനസ്സിലാക്കാനും
0: ആദ്യമൊക്കെ പഠിക്കാൻ പാടായിരുന്നു.
2: മാറ്റിമറിച്ചെന്ന് പറയുന്ന പോലെ നമ്മള് വേണ്ട രീതിയിൽ വിനിയോഗിച്ചപ്പോ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ദുർവിനിയോഗം ചെയ്യാതെ നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ ഏറ്റവും നല്ല ഒരു കാര്യവുമാണ്. ആൾക്കാരെ പങ്കിടാനും എല്ലാ കാര്യത്തിനും. ഇങ്ങനെ തന്നെ ഞാൻ ഒരറിവും ഇല്ലാതെ നമ്മളെ സെലീനായും രസായനത്തും കൂടി ഇവിടെ വന്നു എന്റെ വീട് കാണാൻ. ആ സമയത്ത് റോഡ് വന്നിന്ന് കൊണ്ട് എന്നെ വിളിക്കുന്നു, ഒരു ഫോൺ ഉണ്ടായിട്ടില്ല, എവിടെ അമ്മേ വഴിയെന്നും പറഞ്ഞു. അപ്പൊ അവര് രണ്ടുപേരും ഈ വാഹനി വന്നിന്ന് വിളിച്ചപ്പോഴും വഴി പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് വരാൻ സൗകര്യം ഉണ്ടാക്കിയത് നമ്മുടെ ഫോൺ തന്നെ. അതുപോലെ ഒരുപാട് കാര്യം, അടുത്തൊരു കാര്യം ഉണ്ടെങ്കിലും, ഒരു മരണം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരാളെ സുഖമില്ലാതെ നടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലും എല്ലാം പങ്കിടുന്നത് ഒരു ഫോണിൽ കൊണ്ട്. പക്ഷെ ദുർവിനിയോഗം ചെയ്യരുത്. പിന്നെ ഞാൻ ഒരു കാര്യവും കൂടി ഒന്ന് പറഞ്ഞോട്ടെ മോളെ, വെച്ചുകളല്ലേ. ഇന്നലെ ഞാൻ ഷാജിയുടെയും പിന്നെ നമ്മുടെ എടപ്പള്ളി കോട്ടയിലുള്ള താജുദ്ദീന്റെയും നമ്പരൊന്ന് ആവശ്യപ്പെട്ട് താജുദ്ദീൻ വിളിച്ചു പറഞ്ഞ് അമ്മയ്ക്ക് ആ നമ്പർ കൊടുക്കണേന്ന്. ഇന്നലെ മറ്റേ സുമയ്യേനോട് എടുത്ത് പറഞ്ഞിട്ട് ആ കൊച്ച് ചെയ്തു. എനിക്ക് ഞങ്ങളെ എന്തോ ഇങ്ങനെ റേഡിയോയിലുള്ള കിട്ടിയ ഒരു
0: നമ്പർ സേവ് സേവ് ചെയ്തിട്ടില്ല. ആ പ്രോഗ്രാം കഴിയുമ്പഴത്തേന് ഈ നമ്പർ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ വരും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
2: അല്ല, കുറ്റം പറഞ്ഞല്ല, കുറ്റം പറഞ്ഞതായിട്ട് തോന്നരുത്.
0: അല്ല, എടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെയാ.
2: അത് അവസാനത്തെ ഫോണിലായ പറഞ്ഞു
0: താജ്യതീനും
2: പറഞ്ഞു പത്മജാമയുടെ കാര്യം. അത് എളുപ്പം എടുക്കാൻ ബുദ്ധിമുട്ടില്ല, ഫോൺ അത്രയും വന്നില്ലല്ലോ.
0: അയ്യോ അങ്ങനെയല്ല, അതുകൊണ്ടല്ല ഇത് വിട്ടുപോകും അമ്മ. ഇത് വിട്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കോള് ഈ ഇന്റർവെൽ സമയത്ത് എല്ലാം വരും, അപ്പോ എല്ലാ നമ്പറും കറക്റ്റ് അല്ല, അപ്പൊ വിട്ടുപോകുന്നതാ. എല്ലാവർക്കും നല്ലത്, അമ്മയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ.
2: ഫോൺ എല്ലാവരും നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ നമുക്ക് പ്രയോജനപ്പെട്ടതായിരിക്കും.
0: തീർച്ചയായിട്ടും അമ്മ, തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ വിജയമാമയാണ് നമ്മളെ വിളിച്ചത്. നമ്മുടെ ആദ്യത്തെ ഫോൺ മുതൽ ഇപ്പോ ടച്ച് ഫോൺ വരെയുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞു. ആദ്യമൊക്കെ നമുക്കൊരു നോക്കിയ ടൈപ്പ് അല്ലെങ്കിൽ കുഞ്ഞു ടൈപ്പ് ഫോണുകളുണ്ട്. ആ കീപാഡിൽ പിടിക്കുന്ന സമയത്തൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കുന്ന ഫോൺ ആലോചിച്ച് നോക്കി ആ ഒരു കാലഘട്ടം. പിന്നെ ഫസ്റ്റ് ക്യാമറ ഫോൺ ഉള്ള ഫോൺ നമുക്ക് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം, പിന്നെ നെറ്റ് ഭയങ്കര ഹൈ സ്പീഡിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സമയത്തുള്ള സന്തോഷം, അങ്ങനെ കുറേ ഘട്ടങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. അഥവാ നെറ്റ് ചാർജ് തീർന്നു പോയാലുള്ള സങ്കടം, കൂടെ ആരില്ലെങ്കിലും നെറ്റ് ഫുൾ ടൈം നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നായിട്ട് എല്ലാത്തിനും ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് പേർ ഇപ്പം മൊബൈൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. കാരണം നമുക്ക് ഒരുപാട് മേഖലയിലേക്കും പോസ്റ്റുകളാണെങ്കിലും അപ്ഡേഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൊബൈൽ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മൊബൈൽ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ധൈര്യം പോയതുപോലെയാണ്. ഇനി അടുത്തൊരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഇൻസ്റ്റ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരുപാട് വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ആദ്യകാലത്തെ ഫോണിൽ കുഞ്ഞു ഗെയിമാണെന്നുണ്ടെങ്കിൽ ഗെയിം ഫോണിൻ്റെ എന്താ പറയുക സ്പേസും ഒക്കെ നോക്കിയിട്ട് സ്റ്റോറേജൊക്കെ നോക്കി നല്ല മൊബൈൽ എടുക്കുന്ന സമയത്ത് ശരത് പറഞ്ഞതുപോലെ എനിക്ക് മൊബൈൽ എന്ന് വെച്ചാൽ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ.
3: ഹലോ.
0: ആ പ്രകാശ് ചേട്ടോ പറഞ്ഞോളൂ. നമസ്കാരം ചേട്ടോ.
3: നല്ലൊരു വിഷയമാണെന്ന്.
0: താങ്ക് യു ചേട്ടോ, താങ്ക് യു. അപ്പൊ ആ ഒരു മൊബൈൽ ലാൻഡ് ഫോൺ മുതൽ ഇന്ന് ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ആ ടച്ച് ഫോൺ വരെയുള്ള ആ ഒരു യാത്ര ഒന്ന് ഓർത്തെടുക്കാമോ?
3: തീർച്ചയായിട്ടും. ലാൻഡ് ഫോണൊക്കെ നമുക്ക് ആദ്യം ഈ സാധാരണക്കാരായിരുന്ന അതൊക്കെ നമുക്ക് ഒരു പ്രാപ്യമായത് വളരെ നാളുകൾക്ക് ശേഷമാണ്. പിന്നീട് ജോലി സംബന്ധമായിട്ട് നമ്മൾ തൊഴിൽ തേടി പ്രവാസത്തിന് പോയത് കാരണം അവിടെ നമ്മുടെ നിരന്തര ഉപയോഗത്തിൽ ആദ്യം ലാൻഡ് ഫോണും പിന്നീട് ഈ സാങ്കേതിക വളർച്ചയ്ക്കനുസരിച്ച് മൊബൈൽ ഫോണുകളും എത്തിപ്പെട്ടു. ആദ്യകാലത്ത് മാത്രം ആദ്യത്തെ ഒരു ഫോൺ ഒഴികെ വാർത്തകാലം അവസാനിക്കുന്നത് വരെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരെയുള്ള ഫോണുകള് ഭാഗ്യവശാൽ നമുക്ക് സമ്മാനമായി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡ് എല്ലാ വർഷവും അവരിറക്കുന്ന ഏറ്റവും പുതിയ മോഡൽ നമുക്ക് സൗജന്യമായിട്ട് സമ്മാനമായിട്ട് തരുക. അപ്പൊ അങ്ങനെ ഒത്തിരി ഇത്തരം ഫോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഇതില്ലാത്ത നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നതും നമ്മുടെ ജോലി അവസാനിക്കുന്നത് വരെയുള്ള സമയം മൊത്തം മോണിറ്റർ ചെയ്യുന്നത് ഈ ഫോണാണ്.
0: തീർച്ചയായിട്ടും ഈ അങ്ങനെ ജോലി സംബന്ധമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതില്ലാതെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഉറങ്ങാൻ വരെ പാടുള്ള സംഭവമായിരിക്കും.
3: അതെ അതെ. ഇപ്പോ നമ്മുടെ അറ്റൻഡൻസ് മുതൽ നമ്മുടെ മൂവ്മെന്റ്സ് വരെ നമ്മുടെ ഒരു ദിവസത്തെ പ്രൊഡക്ടിവിറ്റി അളക്കുന്നത് പോലും ഫോണിലൂടെയാണ്. അതായത് നമുക്ക് അതിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ വഴിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ കൈവെള്ളയിൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് എന്തറിയണം എന്നുള്ളതിനെ കുറിച്ച്, എന്ത് കാര്യത്തെ കുറിച്ചും സൂര്യന് താഴെയുള്ള എന്തിനെ കുറിച്ചും അറിയുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ് ഫോൺ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ.
0: അതെ അതെ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ഇതില്ലാത്തൊരവസ്ഥ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതിൽ ജോലി ആശ്രയിക്കുന്നവർക്കാണ്. പെട്ടെന്നൊരു
3: തീർച്ചയായിട്ടും ഇപ്പൊ ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ക്ലയന്റ്സിനെ വിളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ വിളിക്കുന്ന സമയത്ത് ഈ ക്ലയന്റിന്റെ നിൽക്കുന്ന സ്ഥലമോ അവരുടെ ആ സമയത്തെ മാനസികാവസ്ഥയോ അല്ലെന്ന് ഇതൊന്നും അറിയാതെയാണ് നമ്മൾ വിളിക്കുന്നത്. പലപ്പോഴും ഒരു ബഹുഭൂരിപക്ഷത്തിനും അനവസരം ഉണ്ടാകുന്നുണ്ട്, അത് അറിയുകയും ചെയ്യാം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് വിളിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒരു ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അത് റേഡിയോ വഴി കിട്ടിയതാണ്. പല തവണ പലരെയും വിളിക്കുമ്പോഴും ഈ ശബ്ദം പരിചിതമാണല്ലോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
0: അതൊരു സന്തോഷമാണ്,
3: അതൊരു സന്തോഷവും കൂടാണ്. അപ്പം അതിന് കാരണം ഓണാട്ടുകാരെ പാസഞ്ചറാണ്.
0: അപ്പൊ ട്രീറ്റ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഓണാട്ടുകാരെ പാസഞ്ചർ വഴി ഇങ്ങനെ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റേഡിയോക്ക് ട്രീറ്റ് ചെയ്യണം. ചേട്ടാ. അങ്ങനെ ചേട്ടാ ഈ ആദ്യ കാലത്തെ ഒരു കുഞ്ഞു ഫോൺ ഉണ്ടല്ലോ, ആ ഫോണ് യൂസ് ചെയ്തിട്ടുണ്ടോ?
3: നോക്കിയ 3310 മോഡലിന്റെ നമ്പർ. അതായിരുന്നു ആദ്യം നമ്മള് സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്, നമുക്കത് ഉപേക്ഷിക്കാനുള്ള ഒരു മടി. അത് കാരണം കുറച്ചധിക കാലം അത് ഉപയോഗിച്ചിരുന്നു.
0: അതിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടോ?
3: ഉണ്ട്.
0: ആ കീപാഡ് ഇത്തിരി പാടാണ്, നല്ലൊന്ന് ചെറുപ്പടെ ചെറുപ്പടെ പറ്റും.
3: അല്ല, അതിനകത്താണല്ലോ നമ്മള് പഠിച്ചത്.
0: അതെ,
3: ആദ്യ കാലങ്ങളിൽ ഇപ്പം ഞങ്ങള് ഇപ്പം അതിനൊക്കെ എന്ന് വെച്ചാൽ, ഞാൻ ഈ മൊബൈൽ ഫോൺ വന്ന സമയത്ത് ആദ്യം ഇൻകമിങ് കോളും ഔട്ട് ഗോയിങ് കോളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെസ്സേജിങ് പോലും പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് തുടങ്ങുന്നത്. അപ്പം ഈ മെസ്സേജിങ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ പഠിച്ചത് ആ കീപാഡ് ഫോണിനകത്താണ്. പിന്നീടാണ് വളരെ പെട്ടെന്ന് ഫോണ് എന്നുള്ള ഒരു വിപ്ലവമായിട്ട് മാറിയത്. ഫോൺ ഇത്രയും വിപ്ലവകരമായ ഒരു മാറ്റം ഫോണിൽ വന്നേക്കുന്ന ഒരു ഉപകരണം അടുത്ത് വന്നേക്കുന്നത് ഫോൺ തന്നെയാണെന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാവുന്നതാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
3: നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൽ വന്നേക്കുന്ന ഇത്രയും മാറ്റം, അത് ഇന്നിപ്പം നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്നവരെയും തത്സമയം കണ്ട് സംസാരിക്കുന്നതിനും, ഇപ്പൊ നമ്മളുടെ ഒരു വിശേഷം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് ഞങ്ങൾക്കൊക്കെ 15 മുതൽ 18 ദിവസം അല്ലെ 20 ദിവസം കഴിഞ്ഞിട്ട് ഒരു കത്ത് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് തത്സമയം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഇനി ലോക ഈ ഭൂമിയിൽ എവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിപ്പോ നമ്മൾ കണ്ടു ശൂന്യാകാശത്ത് പോയിരിക്കുന്നവരുമായിട്ടും സംവേദിക്കുന്നത് ഇത്തരം ഫോണുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളോ വഴിയാണ്. അപ്പം അത്രമാത്രം ശാസ്ത്രം ഉയർന്നിരിക്കുകയാണ്. അപ്പം അതിന്റെ എല്ലാ നല്ല വശങ്ങളും എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ ഒരു ഒരു റിക്വസ്റ്റ് കൊണ്ടുണ്ട്, വളരെ ഗൗരവതരമായിട്ട് ഓൾ ഇന്ത്യ പാസഞ്ചർ ചർച്ചയിൽ എടുക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്.
0: പറഞ്ഞോ ചേട്ടാ.
3: അതായത് നമ്മുടെ നാട്ടിലിപ്പം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാലിന്യ സംസ്കരണത്തെ കുറിച്ചും, അത് ഈ ഒരു അവബോധവും ഇല്ലാതെ മാലിന്യ റോഡിൽ നിക്ഷേപിക്കുന്നതും, അതുമൂലം തെരുവു നായ്ക്കളുടെ വലിയ ശല്യമാണ്. ഈ രാത്രിയിൽ സഞ്ചരിക്കുന്ന എന്നെ പോലൊക്കെ ഉള്ളവര് ഈ രാത്രി 8 മണിക്കും 9 മണിക്കും ഒക്കെ ഇടയ്ക്ക് സഞ്ചരിക്കുമ്പം കൂട്ടമായിട്ട് ഈ തെരുവു നായ്ക്കൾ വരുന്നത്, 2-വീലറിലൊക്കെ സഞ്ചരിക്കുന്ന എന്നെ പോലുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു ഗ്രൂപ്പൊക്കെ വന്ന് റോഡിന് കുറുക്ക് ചാടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അധികാരികള് ഇതിനെക്കുറിച്ച്, നമുക്ക് ഇപ്പം പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഈ ശാസ്ത്രീയമായ രീതിയിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോകണം. ഇപ്പൊ നമ്മള് കയ്യിലിരിക്കുന്ന ഫോണിനകത്തൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും. അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള സൗമനസ്യം ഈ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ കാണിക്കണം. ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ദിവസം ഓണാട്ടുകാരെ പാസഞ്ചർ മാറ്റി വെക്കണമെന്നൊരു അഭ്യർത്ഥന കൂടാണ്.
0: തീർച്ചയായിട്ടും ചേട്ടാ, നമുക്ക് ചെയ്യാം കേട്ടോ.
3: ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു നല്ല ദിവസം.
0: തീർച്ചയായിട്ടും ചേട്ടനും യാത്രയിൽ തുടരണം കേട്ടോ, ഇറങ്ങി പോകരുതേ. ഓക്കെ, നമ്മുടെ പ്രകാശ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ഓണാട്ടുകാരെ പാസഞ്ചറിൽ എടുക്കാം ഈ ഒരു സബ്ജക്റ്റ്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ആദ്യകാലം മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള മൊബൈൽ ഫോണിനെ പറ്റി പറയാം. നമ്മൾ ഈ ഒരു മൊബൈലിൽ ഇപ്പം പണ്ടൊക്കെ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ചുകൂടെ ബ്രെയിൻ യൂസ് ചെയ്യുമായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം അവർ ഈ ഓരോ നമ്പറുകളും എത്ര പേരുടെ നമ്പരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നവരുണ്ടായിരുന്നു. കുഞ്ഞു ഡയറിയിലൊക്കെ എഴുതി വെച്ച് അവർക്ക് അല്ലെങ്കിൽ ഇന്ന ആളുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേരുടെ നമ്പര് കാണാതറിയാം? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മുടെ ബ്രെയിനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മൊബൈലൊക്കെ നമ്മുടെ കൂടെ സന്തത സഹചാരിയായിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ, ചില എത്രയോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 നമ്പർ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് കോയിൻ ബൂത്തുകളിൽ പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് STD ബൂത്തുകളിൽ പോയിട്ട് വിളിച്ചിട്ടുള്ളവരുണ്ടോ ഈ കൂട്ടത്തില്? കാണാതെ എപ്പോഴും ഡയൽ ചെയ്തിരുന്ന ആ ഒരു നമ്പർ നിങ്ങൾ ഓർത്തെടുക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലാൻഡ് ഫോൺ നമ്പർ ഇടയ്ക്കിടയ്ക്ക് വെറുതെ വിളിച്ച് നോക്കുന്ന ശീലങ്ങൾ. പിന്നീട് പണ്ടൊക്കെ ഈ ഹാളിലായിരിക്കും ഈ ലാൻഡ് ഫോൺ ഉണ്ടാവുക. ആ സമയത്ത് ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ആ കാര്യം ആ വീട്ടുകാരും നാട്ടുകാരും കേൾക്കുന്നുള്ളതാണ്. മൊബൈൽ ഫോൺ ഒക്കെ ആയപ്പോഴത്തേന് കുറച്ചൊരു പ്രൈവസി ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ഒരു മൊബൈൽ കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയൊരു സുഹൃത്ത് കൂടെ ഉണ്ടായി ഉണ്ട് എന്നുള്ള പോലെ തന്നെയാണ് യാത്ര ചെയ്യുമ്പോൾ. ഗൂഗിൾ മാപ്പ് നോക്കാനാണെങ്കിലും ഓൺലൈൻ ഒക്കെ ബുക്ക് ചെയ്യാനാണെങ്കിലും എന്തിനും ബിസിനസിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഫോണിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഓൺലൈൻ പർച്ചേസിംഗ് അല്ലെങ്കിൽ വസ്ത്ര വ്യാപാരം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ മൊബൈൽ ഫോൺ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് മേഖലയിലാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളും പേജൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പം ജോലി സമയത്ത് ആ സമയത്ത് അവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായി ജോലി ചെയ്യാൻ ഒരു സിസ്റ്റത്തിന് മുന്നിൽ ചെന്നിരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ഒരു ജീവിതവും ജോലിയുമായിട്ട് അത്രത്തോളം കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് മൊബൈൽ ഫോൺ. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ചർച്ച തുടരാം, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ഇൻ ദി റേഡിയോ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
10: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
11: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
12: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓടാട്ടുകാരെ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതി നല്ല നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് നമ്മുടെ യാത്ര മനോഹരമാക്കുവാൻ ശരത്തും കൂടെയുണ്ട്. അപ്പം നമ്മുടെ മൊബൈൽ ഫോൺ, ആദ്യകാലം മുതലുള്ള നമ്മുടെ ആ ഒരു മൊബൈൽ ഫോൺ ഉപയോഗത്തെ പറ്റിയിട്ട്, ലാൻഡ് ഫോൺ മുതൽ മൊബൈൽ ഫോൺ വരെയുള്ളൊരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണ്.
0: മഴയാണ്? ഞങ്ങളുടെ നാട് എന്റെ നാട് തമ്മിൽ നല്ല ദൂരമാണല്ലോ.
1: എന്തോ?
0: എന്റെ നാടും തമ്മിൽ നല്ല ദൂരമാണല്ലോ. എത്രയാ? 2 കിലോമീറ്ററോ?
1: 2 കിലോമീറ്റർ
0: ഇല്ല.
1: 1 കിലോമീറ്റർ
0: അതെ അതെ. അപ്പൊ നമ്മുടെ വീടുകൾ തമ്മിൽ ഒരു 1 കിലോമീറ്റർ വ്യത്യാസം എന്തായാലും കാണും. ഓക്കെ, പറഞ്ഞോളൂ.
1: പിന്നെ നമ്മുടെ മൊബൈൽ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലാൻഡ് ഫോൺ വരുന്ന സമയത്ത് ഞാൻ കൊച്ചിയിലാണ്. എനിക്ക് ലാൻഡ് ഫോൺ വീട്ടിൽ വന്ന് കണ്ടോളാനും വയ്യ, അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. പിന്നെ അച്ഛനെയും അമ്മയും ഇങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന, അച്ഛൻ എപ്പോഴും പുറത്തു വന്നൊക്കെ ആയിരുന്നു വിളിക്കുന്നത് എന്നെ. അപ്പൊ അമ്മയിന്റെ കിടപ്പായതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഭയങ്കര സന്തോഷമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അമ്മയെ എപ്പോഴും ഇങ്ങനെ ഫോണിൽ കിട്ടുക, ആ ഒരു സന്തോഷമുള്ള സമയമായിരുന്നു ലാൻഡ് ഫോണിന്റെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മൊബൈലിൽ ചെറിയൊരു മൊബൈൽ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാന് അതിനെ എപ്പോഴും ഇങ്ങനെ വിളി തുടങ്ങി. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ അമ്മ ലാൻഡ് ഫോൺ ഇങ്ങനെ തലയണ്ണയുടെ അടുത്ത് വെച്ചോണ്ടാ കിടക്കുന്നത്. അങ്ങനെ അന്നന്നുള്ള വിശേഷങ്ങൾ അന്നെന്ന് പറയും. എന്നാലും ശനിന്റെ ഒരു ദിവസം ഉണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ ഓടിപ്പാഞ്ഞ് വീട്ടിലെത്തും. അതിനോടൊപ്പം ഒരു ദിവസം നിൽക്കാൻ വേണ്ടിട്ട് അതങ്ങനെയായിരുന്നു. പിന്നീട് നമ്മുടെ വലിയ ഫോൺ വന്നപ്പോൾ, ഇപ്പോഴും ഞാൻ 2 ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. 2 സിമ്മിടാ ഒരു ഫോണിൽ. എന്നാലും നമുക്ക് അർജന്റ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ഫോൺ വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ഫോൺ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ 2 ഫോൺ ഉപയോഗിക്കുന്ന, അധികം കോൾ അധികം അങ്ങനെ ചെയ്യാറില്ല, വളരെ അപൂർവമായുള്ള കോൾ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അതിലൂടെയാണ് നടന്നു പോകുന്നത്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ക്ലാസ്സിലൂടെ ഒക്കെ ഒരുപാട്. പിന്നെ ഒരു ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്മുടെ ഈ പച്ചിലകളിൽ നിന്നുള്ള ഒരു അത് അങ്ങനെ ഒരു പഠനവും പഠിക്കുന്നുണ്ട്. പിന്നെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ മൊബൈലാണ്. ഇപ്പൊ പൈസയൊക്കെ വീട്ടിരുന്നോണ്ട് അങ്ങോട്ട് സ്പെൻഡ് ചെയ്താൽ മതി, എപ്പോഴും പോക്കും വരവും വേണ്ട.
0: അതെ,
1: അതൊക്കെ ഭയങ്കര ഒരു ആശ്വാസമാണ്.
0: തീർച്ചയായും
1: ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു നല്ല വിഷയമാണ്.
0: തീർച്ചയായും
1: പ്രകാശ് സാറിന്റെ തുടർച്ച എന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തെരുവിനായുടെ ശല്യത്തെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ രാത്രി എന്റെ ഗേറ്റ് ഒക്കെ അടിവശം ഒക്കെ കടിച്ച് കീറിയിട്ട് അകത്ത് കയറി.
0: ഗേറ്റ് തുണി കൊണ്ടായിരുന്നോ?
1: അല്ല, മറ്റേ ഷീറ്റ് അടിച്ചേക്കാണ് അല്ലേ. എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി
0: ശരത്തന്നെ കണ്ടുപിട്ടി കാണിക്കുന്നു. അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ, അല്ല ഇത് വന്ന് കടിച്ച് കീറിയെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചതാട്ടോ.
1: നമ്മുടെ വീട് നേരത്തെ പിന്നെ ഇത് ചെടികളുടെ വേലിയായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ സേഫ് ആകുമല്ലോ വെച്ചിട്ട് ഷീറ്റ് അടിച്ചേക്കാം. നമ്മള് പ്രസ്ഥാനമൊക്കെ പ്രവർത്തിച്ചോണ്ട് ഈ ചകിരി ഒന്ന് മുന്നോട്ട് പറഞ്ഞു.
0: നമുക്ക് എന്തായാലും ഇതിനെ പറ്റി നല്ലൊരു ചർച്ചയും നടത്താം, പരിഹാരങ്ങളും കണ്ടുപിടിക്കാം.
1: കഴിഞ്ഞ ദിവസം ഒരു തെരുവ് നാടകം അവതരിപ്പിച്ചു ചെറുപ്പക്കാര്. അപ്പൊ MLA സ്ഥലത്തുണ്ടായിരുന്നു. നമ്മുടെ സിവിൽ സ്റ്റേഷനാണ്. അപ്പൊ അദ്ദേഹം അത് അടുത്ത നിയമസഭ കുടുംബം അത് ഗൗരവമായി ചർച്ച ചെയ്യാൻ സംബന്ധിച്ചു. ഞാൻ ഏതാണ്ട് 5-6 വർഷം കൊണ്ട് ഇതിന്റെ പുറയിന്ന് കിടന്ന് ഓടുന്ന ഒരാളാണ്. ഇവിടെ നമ്മുടെ സംഘപ്രമുഖില് വെറ്റിനറി ഹോസ്പിറ്റലിൽ പണിയുമ്പോൾ ഞാൻ അന്ന് മന്ത്രി വന്നപ്പോ ഞാൻ ആ കാര്യം നേരിട്ട് സംസാരിച്ചു. MLA അത് സ്റ്റേജിൽ നിന്ന് അവതരിപ്പിച്ചു. എന്നിട്ടെങ്ങും അതിനൊരു അവര് വന്ധ്യകരണത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്.
0: നമുക്ക് എന്തായാലും അത് ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു ദിവസം അതിനെ പറ്റി സംസാരിക്കാം കേട്ടോ.
1: ആ, അവര് ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ.
0: ഓക്കെ, അത് സ്റ്റഡി ചെയ്യാതെ അല്ലെങ്കിൽ അതിന് ഒരു ചർച്ച മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാതെ അതിന് പരിഹാരവും കൂടെ പൂർണ്ണമായും കാണുന്ന തരത്തിൽ വേണം സംസാരിക്കാൻ. നമ്മൾ പറഞ്ഞു പോവുകയല്ലോ നമുക്കത് വേണ്ടത്.
1: ആ ശരിയാണ്, തീർച്ചയായിട്ടും എല്ലാം ഇതിനെയൊക്കെ സംരക്ഷിക്കാനുള്ളതാണ്. കാരണം പൂമോത്തിൽ നിന്നൊക്കെ നശിച്ചുപോലും പാടില്ല.
0: അങ്ങനെയല്ല, നമുക്ക് ഞാൻ പറഞ്ഞു നമ്മളൊരു ചർച്ച വെക്കുന്ന സമയത്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്താവുന്ന ഒരു ടീം എല്ലാം കൂടി ചേർന്നിട്ട് വേണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞു പോകുമല്ലോ, പരിഹാരവും കൂടി കണ്ടുപിടിക്കണ്ടായോ നമുക്ക്.
1: അപ്പൊ
0: നമുക്കത് കാര്യമായിട്ട് നമുക്ക് പഠിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ.
1: അപ്പൊ എല്ലാവർക്കും ഒരു മഴ നിറഞ്ഞ
0: ദിവസം ആശംസിക്കുന്നു.
1: ഇവിടെ നല്ലതായിട്ട് മഴ ഇങ്ങനെ ശീതം വന്നാണ് വീഴുന്നത്.
0: തീർച്ചയായിട്ടും മഴയാണപ്പോ അല്ലേ പണി കിട്ടി. ഓക്കെ, അപ്പോ നമ്മുടെ പ്രചാരണ ചേച്ചിയായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൊബൈൽ ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് മൊബൈൽ ഫോൺ വരുത്തിയിട്ടുള്ള ഒരു സമയത്ത് സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങാണ്ട് ഒന്ന് ഫോൺ കൊണ്ടുപോകുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന സമയം മാറ്റിമറിച്ചൊരു സംഭവമാണ്. കുട്ടികൾ ആരെങ്കിലും ഫോൺ വിളിക്കുകയോ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് എല്ലാം മാറ്റി മറിക്കുന്ന തരത്തിൽ കൊറോണ കാലം വന്നതിന് ശേഷം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് കൂടുതൽ ആളുകൾ തിരിയുകയുണ്ടായി. അതിനുശേഷം കുട്ടികളുടെ ഫോൺ അല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ നേരം ഫോണും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താ, പഠിക്കുമല്ലേ, കുഞ്ഞി പഠിക്കുമല്ലേ, ആ ഒരു തലത്തിലേക്ക് മാറി. നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഏറ്റവും നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്ന കാര്യത്തെ പോലും അനുകൂലമാക്കി പറയാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നീട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെ പറ്റി പറയുകയാണെന്നെങ്കിൽ ചില ആളുകൾ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കും. കൃത്യമായിട്ട് എന്നും ഗുഡ് മോർണിംഗ് അയക്കുന്ന ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടോ? നമ്മളെന്നും നമ്മൾ ചിലപ്പോൾ അത് ഓപ്പൺ പോലും ചെയ്യില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു മെസ്സേജ് വർഷങ്ങളായിട്ട് ഗുഡ് മോർണിംഗ് അയക്കും, ഗുഡ് നൈറ്റ് അയക്കും. ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസമോ നമ്മളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തായിരിക്കും ഇങ്ങനെ. പിന്നീട് ചില ആളുകളുണ്ട്, എത്ര ഫോൺ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും വിളിക്കാൻ ഭയങ്കര മടിയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. എന്താണെന്നറിയത്തില്ല, ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെ അതൊരു വലിയ അതൊരു അലങ്കാരമായിട്ടല്ല, ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. എനിക്കിങ്ങനെ മൊബൈലെടുത്ത് ഒരാളെ വിളിച്ച് സുഖമാണോ, എന്തുണ്ട് വിശേഷം ഇങ്ങനെ ചോദിക്കാൻ എനിക്കറിയത്തില്ല. ഫോൺ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണ്, റീൽസൊക്കെ കാണാറുണ്ട്. ജോലി സംബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്, ഫോണിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. എന്തോ എനിക്കത് വളരെ, ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം വിളിച്ച് സംസാരിക്കുക, സുഖം അന്വേഷിക്കുക, ബന്ധങ്ങളെ നിലനിർത്താൻ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിട്ടും പറ്റാതെ പോയിട്ടുള്ള ഒരാളാണ്. ഈ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളുണ്ടോ ഇവിടെ ഗൈസ്? ഉണ്ട്, കുറച്ച് പേരൊക്കെ എന്തായാലും കാണും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ
2: ഹലോ
0: ആ പറഞ്ഞോളൂ.
2: ഗുഡ്
0: മോർണിംഗ്.
2: മൊബൈൽ ഫോണിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് എനിക്ക് പഴയ ഒക്കെ തന്നെ ഓർമ്മ വരുന്നത്, സാദി പറഞ്ഞു, ഞാനിപ്പം നമ്മള് ഗൾഫിലായിരുന്നു, ഭർത്താവ് ഗൾഫിലായിരുന്ന സമയത്തൊക്കെ. അപ്പൊ നമുക്ക് ഫോൺ ഇല്ല, ലാൻഡ് ഫോൺ ഇല്ല, നമ്മളിപ്പോ അടുത്ത വീട്ടിലാ വിളിക്കുന്നത്. നമ്മളവിടെ ചെന്നിട്ട് അക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നതും ആ കോള് വരുമ്പോഴും ആ വീട്ടിൽ വന്ന് വേറെ രണ്ടു മൂന്ന് പേര് കാണും, നിൽക്കുമായിരിക്കും, ഒരു ഫോൺ വിളിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഓർമ്മ എനിക്ക് ഭയങ്കര. പിന്നെ നമ്മൾ വീട്ടിൽ ലാൻഡ് ഫോൺ വന്നു, പിന്നെ നമ്മൾ അതിനകത്ത് ബുക്ക് ചെയ്ത് വിളിക്കാമെന്നുള്ള ഏർപ്പാടുകളൊക്കെ വന്നല്ലോ. നമുക്ക് ബുക്ക് ചെയ്തിട്ട് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാൻ
0: പറ്റുമായിരുന്നു.
2: അങ്ങനെ നമ്മൾ ആ ബുക്ക് ചെയ്തിട്ട് നമ്മൾ നിൽക്കുമ്പോൾ വിളിച്ചിട്ട് പിന്നെ ആ ഫോൺ ബില്ല് വരുമ്പോഴുള്ള അങ്കലാപ്പും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലല്ലോടാ, നമ്മൾ സംസാരിക്കല്ലേ, ഇത്ര സമയത്തിന് ഇത്ര പൈസയാ പോകുന്നത്, മനസ്സിലായോ? അങ്ങനെ 10,000-10,000 രൂപ അയച്ചു കഴിഞ്ഞാൽ 10,000-2,000-2,500 തന്നെ ഫോൺ ബില്ല് അടച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊക്കെയുള്ള പല ഓർമ്മകളും നമുക്ക് അത്
0: ഫോൺ ബില്ല് വരുന്ന സമയത്തൊരു അങ്കലാപ്പാണ്. അയ്യോ
2: പിന്നെ എന്ത്, നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഈ സംസാരിക്കുമ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മള് STD ബൂത്തിൽ ചെന്നിട്ട് ISP കോളും അതൊക്കെ വിളിക്കാൻ നിൽക്കുന്നതും കോയിനിട്ട്
0: വിളിച്ചതൊക്കെ ഭയങ്കര ഓർമ്മകളാണ്.
2: സമയമായിരുന്നു അന്ന് കോയിൻ ബൂത്തിൽ നമ്മൾ ചില്ലറ മാറിയിട്ടുള്ളൂ. അന്നൊക്കെ നമുക്ക് പിന്നിപ്പം നമുക്ക് സർവ്വസാധാരണ ഫോണായി, നമുക്കിപ്പോ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ചെയ്തു വെച്ച് ഫോണിലായി നമ്മൾ സംസാരം. പക്ഷെ ആ അന്നത്തെ ആ ഒരു ഫോണിനുള്ള വാല്യൂ, ആ സമയത്തിനുള്ള ഒരു വില, മനസ്സിലായോ? നമ്മൾ ആ ഒരു നിൽക്കുന്നതിന്റെ ഉള്ള ഒരാളിന്റെ കോള് കേൾക്കാനുള്ള ഒരു ആ കേൾക്കുമ്പോ ഉള്ള സംതൃപ്തി, ഇതൊക്കെ നമുക്ക് ആ ഫോണിൽ കൂടെ കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. എടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫോണിനകത്തൂടെ കിട്ടിയത്, ഇപ്പം പിന്നെ പിന്നൊരു നോക്കിയാണ് ഫോൺ കൊടുത്തിട്ട് ചെറുത്, പിന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ച്. പിന്നെ ഇപ്പൊ ടച്ച് ഫോൺ, അതിലുപരി എനിക്ക് പറയാനുള്ളത്, പണ്ട് ടച്ച് ഫോൺ ആൾക്കാരുടെ കയ്യിലിരിക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരെ ഇരിക്കുമ്പോൾ അതിനകത്ത് മെസ്സേജ് വരുമല്ലോ, ഈ വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ ഒരു ട്യൂണ് കേൾക്കാം നമുക്ക് വെളിയിൽ, ഇപ്പോഴും എല്ലാവരും സൈലന്റ് ആയി, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ അവരുടെ ഫോൺ അതുപോലെ കിടത്തെ ഒരു ടിങ്ക് നമുക്ക് കിട്ടിയായിരുന്നെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഫോണിനെ കുറിച്ച് നല്ല അനുഭവങ്ങളാണ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഫോൺ ഉണ്ടായത് കൊണ്ട് ഞാൻ കുറച്ച് നേരം കൊണ്ട് സാധ്യത ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും വിളിച്ചിട്ട് എനിക്ക് എന്റെ ഈ സംശയം ഇതൊന്നും പറയണമെന്നുണ്ട്. അപ്പം നമ്മൾ കാത്തു നിന്നതും അക്ഷമരായതും എല്ലാം നല്ലൊരു ടോപ്പിക്കായിരുന്നു.
0: നമ്മള് ആദ്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോളർ ട്യൂൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോളർ ട്യൂൺ ആണെങ്കിലും റിംഗ് ട്യൂൺ ആണെങ്കിലും നമുക്ക് ആ ബെല്ലടിക്കുന്ന സമയത്ത്, പിന്നീട് അടുത്തൊരു ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു ട്യൂൺ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓരോ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ട്യൂണ്, എൻ്റെ അനിയത്തിക്ക് ഒരു ട്യൂൺ, അച്ഛൻ വിളിക്കുമ്പോൾ വേറെ ട്യൂൺ, അങ്ങനെ ഓരോ റിംഗ് ടോൺ കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറെ കൂടെ ഒക്കെ ഇത് കുറച്ച് ഇതല്ലേ ലൈൻ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ പതുക്കെ അവർ മാറ്റും. ചില ആളുകൾ ഫോൺ എപ്പോഴും സൈലൻറ്റിലായിരിക്കും, പല ടൈപ്പ് ആളുകളാണ്, ചിലർക്ക് ഭയങ്കര വോളിയായിരിക്കും, പഞ്ചായത്ത് മുഴുവൻ ആ ബെല്ലടിക്കുന്ന ഒരു സംഭവം കേൾക്കാമെന്നുള്ളതാണ്. അടുത്തതായിട്ട് ഫോൺ ഉപയോഗിച്ച കാലം മുതൽ എന്നാണോ സ്വന്തമായി ഒരു മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ഒറ്റ നമ്പർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ പ്രൊഫൈൽ ഒരിക്കലും മാറ്റാത്ത, ഞാനൊക്കെ ഇടക്കാലത്ത് എന്നും ഡെയിലി വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ അങ്ങ് മാറ്റുമായിരുന്നു. ഈ ചാറ്റിംഗ് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല, പക്ഷേ എന്നും പ്രൊഫൈൽ പിക്ചർ മാറ്റുക, എന്നും സ്റ്റാറ്റസ് ഇടുക, ഇങ്ങനെ നോക്കും. പിന്നീട് ആളുകളെ കുറേയധികം സ്വാധീനിക്കുന്നത് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് ഐഡിയൊക്കെയാണ്. ഇതിൽ റീൽസ് ഇടുക, ചിലപ്പോഴൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ആരോടും മിണ്ടേ പോലും ചെയ്യാത്ത കുട്ടികളൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് കാലം കൊണ്ട് മാറ്റിയിട്ടുള്ള റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പിന്നീട് യൂട്യൂബേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ വളരാനും ഒത്തിരി ഒത്തിരി അവസരങ്ങളും തൊഴിൽ മേഖലയായിട്ട് പോലും അല്ലേ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇൻകം ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ മൊബൈലിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏത് തത്സമയ പരിപാടികളാണെങ്കിലും റിപ്പോർട്ടിംഗ് ടൈമാണെങ്കിലും നല്ല ഓരോ നാട്ടിലും നല്ലൊരു ജേർണലിസ്റ്റ് ഉണ്ടാവും. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പകർത്തി ഫോണിൽ പകർത്തിയെടുത്ത് അവർ കാര്യമായ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് തന്നെയാണ് ഇതില്ലാത്തൊരു സമയം ഒരു വല്ലാത്തൊരു ശൂന്യത നമുക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം നമ്പർ 954-4700-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലേക്ക്. പിന്നീട് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര പേര് നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ സ്വന്തം നമ്പർ പോലും അറിയാത്തവരുണ്ടെന്നേ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ? ആരാ?
3: എന്റെ പേര് സൗമ്യ.
0: സൗമ്യ, സൗമ്യമായി തന്നെ സംസാരിക്കുന്നല്ലോ.
3: മഴയൊക്കെ രാവിലെ
0: മഴയാണ്. ഈ ഓണേറിനകത്ത് സ്റ്റുഡിയോക്കകത്ത് കയറിയിരുന്നിട്ട് ഞാൻ ഒന്നും അറിയുന്നില്ല, പുറത്ത് എന്ത് സംഭവിച്ചാലും അറിയത്തില്ല.
3: അതെ അതെ, ഭയങ്കര മഴക്കോളുണ്ട്, മഴ പെയ്യുന്നുണ്ട്.
0: ഉണ്ട്. ഓക്കെ സൗമ്യ, പറഞ്ഞോളൂ.
3: എനിക്ക് മൊബൈലിനെ പറ്റി ഓർക്കുമ്പോ തന്നെ അല്ലേ ആദ്യം ഓർമ്മ അച്ഛന്റെ ഒരു കാര്യമാണേ. ഞങ്ങള് കുഞ്ഞിലെ ഞാനും എനിക്ക് രാംഗളയാണുള്ളതേ. അപ്പൊ ഞങ്ങൾക്കിടെ അച്ഛന് ചെറിയൊരു നോക്കിയുടെ ഒരു ഫോൺ വാങ്ങിച്ച്, അതായത് ഞങ്ങളാ പരിസരത്ത് ആർക്കും ഫോൺ ഇല്ല ആ സമയത്ത്, ഒരു കുഞ്ഞു പഴയ ഒരു നോക്കിയുടെ ഒരു ഫോണ്. അപ്പൊ അച്ഛൻ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് അച്ഛനെ ആരും വിളിക്കാനും ഇല്ല, അച്ഛൻ്റെ ഒരു കോട്ടായി ലിസ്റ്റിൽ പോയി നമ്പറും അടിക്കാനും അറിയത്തില്ല, ഒന്നും അതിന്റെ പരിപാടികളൊന്നും അറിയത്തില്ല. അപ്പൊ അപ്പൊ അച്ഛന് ഇതേപോലെ ഈ ഫോണും കൊണ്ടിങ്ങനെ ചുമ്മാ നടക്കുന്നതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ല. കാരണം അന്നത്തെ കാലത്ത് ആർക്കും ഈ നമ്പർ കൊടുക്കാനോ ഒന്നും ഇല്ല. അപ്പൊ ഇതേപോലെ ഈ ഫോണും കൊണ്ട് ഒരു ദിവസം കല്യാണത്തിന് പോയി. അപ്പൊ എന്നോടും എന്റെ അനിയനോടും പറഞ്ഞു, ഞാൻ 10 കുറച്ച് ചില്ലറ തരാം, നിങ്ങൾ STD ബൂത്തിൽ പോയിട്ട് എന്റെ നമ്പറിൽ ഒരു 10 വിളിക്കണം, കാരണം ഈ സാധനം കയ്യിലുണ്ടെന്ന് നാട്ടുകാർ അറിയണ്ടേ. അപ്പൊ ഞാന് ഞങ്ങൾക്കിതറിയത്തില്ല, ഞങ്ങൾ ഈ STD ബൂത്തിൽ കാണുന്നൊക്കെ ഈ അച്ഛൻ ഈ 10 കോയിനൊക്കെ തരും, അച്ഛനല്ലേ പറഞ്ഞത് പോയി വിളിക്കാം. അപ്പൊ നമുക്ക് ധൈര്യമായി. ഞാനും എന്റെ കാരണം ഈ സാധനം ഇതിനകത്തിട്ട് ഈ കോയിൻ ഇട്ടിട്ട് നമ്പർ കുത്തി റിങ് ചെയ്യണം, ഞാൻ എടുക്കത്തില്ല, റിങ് ചെയ്യുമ്പോ കുറച്ച് കഴിയുമ്പോ നിങ്ങൾ തന്നെ കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ സെറ്റപ്പ് ആക്കിട്ടൊക്കെയാണ് പോയത് വല്ലാതെ. അപ്പൊ ഞാനും എന്റെ ആങ്ങളെയും കൂടെ STD ബൂത്തിൽ പോയി ഈ വിളിയോട് വിളിയ. അപ്പം അച്ഛന് അപ്പൊ ഞങ്ങളടുത്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ഈ പൈസ ഒന്നും പോകുന്നുമില്ല 10. അപ്പൊ ഞങ്ങള് തിരിച്ചിരുന്ന 10 ഞങ്ങൾ മിഠായി വാങ്ങിച്ച് ഈ പരിപാടി കൊള്ളാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
0: അച്ഛനും മക്കളും കൊള്ളാലോ, അതൊക്കെ ഒരു നല്ല ഓർമ്മകളാണല്ലേ.
3: അയ്യോ, ഞാനിപ്പോ മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അച്ഛന്റെ ആ പഴയ കാര്യം ഓർത്ത്, കാരണം അന്ന് ഫോണിനെ പറ്റി ആർക്കും അറിയത്തില്ല, പുള്ളിക്കാരൊരു ഫോണും വാങ്ങിച്ചപ്പോ അത് ആരും വിളിക്കാനും ഇല്ല.
0: എല്ലാവരും ഇപ്പൊ ഈസി ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ആയി എന്നുള്ളതാണ്.
3: ഇപ്പൊ ഈ പറയുന്ന ആളുകളിൽ ടച്ച് ഫോണും എല്ലാത്തിനകത്തും കേറാനും അറിയാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അറിയാം. അതൊക്കെ പണ്ടത്തെ കാലം ഇപ്പോഴും ഒരുപാട്

0: ശരി, ഓക്കെ, താങ്ക് യു.
1: അപ്പൊ കണ്ടോ, എത്രയോ നല്ല ഓർമ്മകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഓക്കെ ഇനി നമുക്ക് ഫോൺ വേണം, ഇനി അതിന് ഫോൺ വേണം എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് മൊബൈൽ കൊണ്ട് തന്ന ആളെ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി ജോലിക്ക് പോയിട്ട് നമ്മുടെ സ്വന്തം ശമ്പളത്തിൽ ആ ശമ്പളം കൊണ്ട് അപ്പോഴൊന്നും പുതിയൊരു ഫോൺ വാങ്ങാൻ ചിലപ്പോൾ പൈസ ആണല്ലോ, പക്ഷെ അപ്പോഴാണ് EMI വരുന്നത് അല്ലേ. EMI ഒക്കെ വന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഫോണൊക്കെ എടുത്ത് ഫോൺ കിട്ടി, ഫോൺ എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്ത് സാധനം ഫസ്റ്റ് കിട്ടുന്ന കുറച്ച് ദിവസത്തേക്ക് നിലത്ത് വെക്കത്തില്ല, അതിന് ചിരി വരുന്നെങ്കിൽ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചാൽ പോലും എൻ്റെ അമ്മ എപ്പോഴും എന്നെ കളിയാക്കുന്നതാണേ, ഒരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചാൽ തന്നെ രണ്ടു ദിവസത്തേക്ക് അതിനകത്ത് മണ്ണ് പറ്റുന്നതോ പൊടി പറ്റുന്നതോ അഴുക്ക് പറ്റുന്നതോ എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര ഞാൻ തുടച്ചൊക്കെ കൊണ്ട് മാറ്റി വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് മാറും, ഏത് കാര്യം കിട്ടിയാലും ഒന്ന് രണ്ട് ദിവസം ഭയങ്കര ഗമയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഫോൺ വാങ്ങുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ഒരു കൗതുകമാണല്ലേ, നമ്മൾ തുടച്ചു വെക്കുന്നു, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു, എടുക്കുന്ന സമയത്തൊക്കെ വളരെ കെയർഫുള്ളായിരിക്കും. അങ്ങനെയുള്ള എത്രയോ ഓർമ്മകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് രണ്ട് നമ്പർ നിങ്ങളൊന്ന് ഓർത്തെടുത്ത്, നിങ്ങളിന്ന് ഫോൺ നോക്കിയിട്ട് ഈ കോൺടാക്ട് ലിസ്റ്റിൽ പോയിട്ട് അവരുടെ പേര് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കും. ഓരോ അക്കവും ഇങ്ങനെ ഡയൽ ചെയ്ത് വിളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സ്വാമി.
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. എന്തോ രാവിലെ ചൂട് ചർച്ച.
1: മൊബൈൽ ഫോണിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ലാൻഡ് ഫോൺ മുതൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടച്ച് ഫോൺ വരെയുള്ള ആ ഒരു യാത്രയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഫോൺ പലതാണ്, ചിലർക്ക് ജോലിയാണത്, ചിലർക്ക് അന്നമാണ്, ചിലർക്ക് ഗെയിമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ആദ്യകാലം മുതൽ ഒന്ന് സംസാരിച്ചാലോ സാർ.
2: ഓ തീർച്ചയായിട്ടും.
1: ഓക്കെ പറഞ്ഞോളൂ.
2: ലാൻഡ് ലൈൻ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ആദ്യം നമ്മുടെ ആ ഏരിയയിലൊക്കെ ലാൻഡ് ലൈൻ എല്ലായിടവും ഇല്ല. നമ്മള് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ആ എരുവ പ്രദേശത്ത് വാഴപ്പിള്ളൽ എന്ന് പറയുന്ന ഒരു വീട്ടിലായിരുന്നു ലാൻഡ് ഫോൺ ഉള്ളത്. നമ്മൾ അവിടെ ചെല്ലുക, അവർക്ക് അത് എന്റെ റിലേറ്റീവ് ആയതുകൊണ്ട് പൈസ കൊടുക്കണ്ട, പിന്നെ വേറെ ഒരു പോക്കാട് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ കോളിന് 5 രൂപ വെച്ച് കൊടുക്കണം.
1: പൈസ വാങ്ങും അവര്?
2: പൈസ മേടിക്കുമായിരുന്നു. പൈസ മേടിച്ചിട്ട് അവര് നമ്മളെ കൊണ്ട് അതൊരു ഇതാണ്. നമ്മൾ അവിടെ ചെല്ലുക, അവിടുത്തെ ഉമ്മയോട് ചോദിക്കുക, അവരുടെ അനുവാദം നേടിയിട്ട് നമ്മൾ അകത്തോട്ട് പോകണം. എന്നിട്ട് മറ്റേ ഈ കറക്കുന്ന ഫോണായിരുന്നു, നമ്മൾ ഓരോ നമ്പർ ഇങ്ങനെ ഇട്ട് വലിച്ച ഒരു സൈഡിൽ കൊണ്ടുവന്ന് തിരിച്ചു വരിക. അതൊരു ഒരു പ്രത്യേകത തന്നെയായിരുന്നു. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കണം, എന്നിട്ട് ആ സന്ദേശം ഇവിടെ എത്തും, എന്നിട്ട് അവിടുന്ന് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് പറയും, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വിളിക്കും, അപ്പൊ നമ്മൾ അവിടെ പോയി നിൽക്കണം.
1: 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറൊക്കെ ചിലപ്പോ നിൽക്കേണ്ടി വരും.
2: അതെ അതെ അതെ.
1: ആ നമ്പർ ഓർമ്മയുണ്ടോ? ആ ലാൻഡ് ഫോൺ നമ്പർ ഓർമ്മയുണ്ടോ?
2: എന്റെ വീട്ടില് ലാൻഡ് ഫോൺ നമ്പർ ഓർമ്മയുണ്ട്, അവരുടെ ഓർമ്മയില്ല.
1: ഇല്ല
2: ഇല്ല. പക്ഷെ എന്റെ അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് ഓർമ്മയാണ്. അമ്മ ഈ അക്കങ്ങള് നമ്പർ ഓർത്ത് വെക്കാനായിട്ട് ഭയങ്കര മിടുക്കിയാണ്.
1: അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ 5 നമ്പർ ഡോക്ടറിന് ഓർത്ത് പറയാൻ പറ്റുമോ?
2: പിന്നെന്താ, തീർച്ചയായിട്ടും പറയാം.
1: 5 പേരുടെ നമ്പറോളം കാണാതറിയാം.
2: 5 പേരുടെ വീട്ടില്, കടയില്, അങ്ങനെ കുറച്ച് പേരുടെ
1: അറിയാവുന്നതാണ്. ഓക്കെ ഇനി പോരട്ടെ, കഥ പോരട്ടെ.
2: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ എല്ലാവരുടെ കയ്യിലും മൊബൈല്, എല്ലാവരുടെയും ഇല്ല, അപൂർവം ചിലരുടെ കയ്യിലും മൊബൈലായി. ആ സമയത്തേക്ക് അറിയാലോ, ഒരു കോള് നമ്മൾ വെളിയിലോട്ട് വിളിക്കുന്നതിന് 15 രൂപ, ഇൻകമിങ് കോളിനും 10 രൂപ,
1: ഇങ്ങോട്ട് വന്നാലും
2: ഇങ്ങോട്ട് വന്നാലും പൈസ. അപ്പൊ നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയാണ്, 1 മിനിറ്റിന് 10 രൂപ, 1 മിനിറ്റ് കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞ പിന്നെ പറയാം, 1 മിനിറ്റ് കൂടെ
1: സംസാരിക്കാം, പിന്നെ 15 രൂപ ലാഭമാക്കണ്ടേ? 15 രൂപ അതിനകത്ത് സെറ്റ് ആക്കണ്ടായോ?
2: അതെ അതെ അതെ.
1: പിന്നീട് എനിക്ക് തോന്നുന്നു ഈ റീചാർജ് കൂപ്പൺ സ്ക്രാച്ച് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സംഭവം.
2: അയ്യോ, അതും ഒരു വലിയൊരു സംഭവമായിരുന്നു അല്ലേ. നമുക്ക് ഇതൊക്കെ ശരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ ഒക്കെ ഇവർക്ക് എന്ത്, എല്ലാം വിരൽ തുമ്പിലല്ലേ.
1: അതെ,
2: നമ്മള് ഇത് തീർന്ന് അത് കഴിഞ്ഞ് നമ്മളൊരു കടയിൽ ചെന്നിട്ട് പൈസ കൊടുത്ത് എന്നിട്ട് അത് വെച്ച് ചുരണ്ടും, ചിലപ്പം ചുരണ്ടുമ്പോൾ ഡീപ്പായിട്ട് ചുരണ്ടി കഴിഞ്ഞാൽ നമ്പർ ചിലപ്പോൾ മിസ്സായി പോകും.
1: പിന്നെ അതും കൊണ്ട് ശരിയാക്കാൻ പോണം. പിന്നീട് എന്നും പണി തരുന്ന മൊബൈൽ വന്നിട്ടുണ്ടോ? എപ്പോഴും പണി തരുന്ന
2: ഇല്ല.
1: ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയ മൊബൈലിനെ പറ്റി?
2: ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയ എന്റെ ചിറ്റപ്പനായിരുന്നു. എനിക്ക് ഞാൻ MBBSന് പോയപ്പോ എനിക്ക് അവിടുന്ന് ഫസ്റ്റ് ഡേ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി എനിക്കൊരു മൊബൈൽ മേടിച്ചു തരുമായിരുന്നു.
1: അമ്മോനെ പഠിക്കേണ്ടതോ? ഫോൺ ഉപയോഗിച്ചോ?
2: അതെ അതെ. അപ്പൊ നോക്കിയ തരംഗമായിരുന്നു ആ സമയം, എല്ലാവരും കയ്യിലും നോക്കിയ. അപ്പൊ അതിനകത്ത് അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ കയ്യിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫോണ്. പിന്നെ ആ ഫോണ് അന്നേരം എന്തോ നമ്മള് സംസാരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ പിന്നെ പിന്നെ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച്
1: മെസ്സേജ് അയക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ.
2: മെസ്സേജ് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത്.
1: മെസ്സേജ് അയക്കാൻ പറ്റുമായിരുന്നു?
2: അതെ, SMS അയക്കാം.

0: പക്ഷെ അതും ചാർജബിൾ ആണ്.
1: അതെ,
0: പിന്നെ
1: ഒരു റേഡിയോളജിസ്റ്റ് ആയാൽ പിന്നെ റിപ്പോർട്ടിംഗ് വരെ മൊബൈലിൽ എത്തി എന്നൊന്ന് ആലോചിച്ച് നോക്കണം.
0: അതെ, നമ്മൾ യാത്രക്കിടയിൽ പോലും നമുക്ക് എമർജൻസി കേസസ് നമ്മുടെ മൊബൈലിൽ നമുക്ക് കണ്ട് റിപ്പോർട്ട് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം.
1: അതെ
0: അല്ലെ, നമ്മള് ഇവിടെ ഇരിക്കണമെന്നില്ല, നമുക്ക് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് CCTV വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും, വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, അച്ഛനമ്മ എങ്ങനെയുണ്ട്, അടുക്കളയിൽ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, എല്ലാം നമുക്ക് മൊബൈൽ വഴി കാണാൻ പറ്റും. എല്ലാത്തിന്റെയും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്.
1: അതെ, ആദ്യം വാഴപ്പള്ളിയിൽ നിന്ന്, വാഴപ്പള്ളി വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് നമ്മുടെ സ്വന്തം സൗകര്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ടച്ച് ഫോൺ വരെയുള്ള ഒരു യാത്ര ഓർത്തെടുക്കുമ്പോൾ ഭയങ്കര രസമാണ്.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ സർ, ഓക്കെ, സന്തോഷം,
0: നല്ലൊരു
1: ദിവസമാട്ടെ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ ഇപ്പോൾ വിളിച്ച ഡോക്ടർ സേതു സാർ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മൊബൈൽ ഫോൺ വരുത്തിയിട്ടുള്ള അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്.
2: ഹലോ.
1: ഹലോ.
2: ആ ഹലോ, സെലീന.
1: ഇതാരാ സംസാരിക്കുന്നേ?
2: സെലീന അല്ലേ?
1: സെലീം അല്ലല്ലോ, ഇതാ മലപ്പുറം അല്ലല്ലോ. ഇതാണ് നമ്മുടെ ആദ്യകാല മൊബൈൽ ഫോണിന്റെ ഒരു പ്രശ്നം, നമ്പർ തെറ്റി വിളിക്കുന്ന ഒരു അവസ്ഥ. ഇതൊരു റേഡിയോ ആണ് ചേട്ടാ. ഇത് റേഡിയോ
2: റേഡിയോ
1: ഇത് കോട്ടയത്തല്ലോ, കൊല്ലത്താണല്ലോ.
2: കൊല്ലത്ത് അല്ലേ ഇത്? റേഡിയോ
1: കൊല്ലം 91.2 എന്റെ റേഡിയോ.
2: ഓ, എന്റെ റേഡിയോ.
1: ആ
2: ഓ, അപ്പൊ ഇത് മാഡം ആരാണ്?
1: ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരിയാ.
2: അല്ല, റേഡിയോ റേഡിയോ ജോക്കി.
1: ആ,
2: പേരെന്താ?
1: എന്റെ പേര് സ്വാതി.
2: സ്വാതി, ഐ സേ.
1: ആഹാ,
3: എന്റെ പേര്, എന്റെ പേര് കരിയെന്നാണ്.
1: ആ, പറഞ്ഞോ.
3: നമ്പർ തന്നതാണ് ഞാൻ, നിന്റെ വിളിച്ചാരോ കിട്ടി.
1: ഇപ്പൊ കിട്ടിയല്ലോ. സംസാരിക്കാം ചേട്ടാ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ ആദ്യകാലങ്ങളിൽ നമ്പർ തെറ്റിയിട്ടുണ്ടായിട്ടുള്ള കോളുകൾ, എത്രയോ കോളുകൾ, എന്റെ ദൈവം, ഇങ്ങനെയുള്ള എത്രയോ ഓർമ്മകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈൽ ഫോണിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ വിളിച്ചത് കാര്യമായി കേട്ടോ. കാരണം വഴിതെറ്റി വന്നിട്ടുള്ള എത്രയോ കോളുകൾ, പിന്നീട് നമ്മൾ സൗഹൃദങ്ങൾ, എത്രയോ സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ, ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് ഇനിയില്ല എന്ന് കരുതിയ എത്രയോ സ്കൂൾ ബന്ധങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓട്ടോഗ്രാഫുകളൊക്കെ നിന്ന് പോയത് ഒരു പക്ഷേ ഇപ്പോഴും ഉണ്ടോ? സ്കൂളിലൊക്കെ കോളേജിലൊക്കെ എഴുതുന്നവരുണ്ടോ? ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അന്നൊക്കെ എഴുതിയിട്ട് അമ്മയുടെയൊക്കെ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എത്ര തീവ്രമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ആ ഒരു കോണ്ടാക്റ്റ് വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവരെ ഓർത്ത് വെക്കാൻ പിന്നീട് ആ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ, സ്നേഹത്തിൽ എഴുതിയ വാക്കുകൾ. പിന്നീട് മൊബൈൽ നമ്പർ കൊടുക്കുന്നൊരവസ്ഥയിലോട്ട് മാറി, ഇൻസ്റ്റാ അക്കൗണ്ട് കൊടുക്കുന്നതിലോട്ട് മാറി, ഫേസ്ബുക്ക് കൊടുക്കുന്നതിലോട്ട് മാറി, അങ്ങനെ പരിണാമങ്ങളിലൂടെ മാറി മാറി മാറി ആളുകൾ നമുക്ക് വളരെ അടുത്തായിട്ട് മാറി. എനിക്ക് തോന്നുന്നു പണ്ടുള്ള ആളുകളൊക്കെ എത്രയോ വിഷമിച്ചിട്ടുണ്ടായിരിക്കും, ഓർത്തെടുക്കും. കാരണം പഠിക്കുന്ന സമയത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ വർഷങ്ങളോളം, പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം യോ യോ ഫ്രണ്ട്സായിട്ട് തോളിക്കായിട്ട് നടക്കുന്ന പോലൊന്നും പണ്ട് പറ്റില്ലല്ലോ. അപ്പം അമ്മയുടെയൊക്കെ ഒരു സുഹൃത്തുക്കളൊക്കെ എഴുതി കൊടുക്കുന്ന ഓട്ടോഗ്രാഫ് കാണുമ്പോൾ ഞാൻ ആളേക്ക് നിയമം ഇവർക്കൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം കാണില്ലേ. പിന്നെ ദൈവം സഹായിച്ച് എനിക്കങ്ങനെ വലിയ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി സംസാരിക്കുക അല്ലെങ്കിൽ ഓർക്കുക, അമ്മ പറയും, അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഒരു മനുഷ്യനാണോ, നിനക്ക് ആളുകളോടൊക്കെ ഒന്ന് ഒന്ന് കോണ്ടാക്റ്റൊക്കെ വെച്ചുകൂടേ എന്ന് ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ പറയാറല്ലേ, ചിലർക്ക് ബന്ധങ്ങൾ നിലനിർത്താൻ അറിയാത്ത ആളുകളുണ്ട്, അവർക്കത് അറിയില്ല. ആ അറിയാത്തൊരു കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. എന്നാൽ അതിന് ഒത്തിരി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു കോണ്ടാക്ട് ചെയ്യാനോ ഒരു മാർഗവും ഇല്ലാതെ എത്രയോ ആളുകൾ പിന്നീട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ വന്നതിന് ശേഷമാണ്. ആ ഒരു ഇനി ഒരിക്കലും കാണില്ല എന്ന് കരുതിയ ആളുകളെ പോലും തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. പിന്നീട് സൗഹൃദം വീണ്ടും ഒന്ന് കെട്ടുറപ്പിച്ച് മുൻപോട്ട് പോയിട്ടുള്ള എത്ര എത്ര എത്രയോ നല്ല നല്ല ഓർമ്മകൾ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
4: ഹലോ.
1: ഹലോ,
4: ഹായ് സ്വാതി, ഗുഡ് മോർണിംഗ്.
1: ഹായ്, ഒരു വഴിതെറ്റി വന്ന കോള് വന്നു, ഞാൻ വിചാരിച്ചു അടുത്തതും അങ്ങനെ ആയിരിക്കും. ആരാണ് കുട്ടി, ആരാണ്
4: സന്ധി
1: ചേച്ചി, പറഞ്ഞോളൂ.
4: ഞാൻ ഇപ്പോഴും ഓർക്കും, ഇപ്പോഴും ഓർക്കും ഞങ്ങളെ ചേച്ചിയൊക്കെ എന്റെ നാത്തൂനെ, വീടിന്റെ നാത്തൂനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. നമുക്കൊരു ഈ പിന്നെ ഇച്ചിരി ഇതുപോലെ ഏരിയയിൽ, നമ്മുടെ ഈ ടിവിയുടെ ഏരിയയിൽ പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു പണ്ട്, ചെറിയൊരു ഫോൺ, മൊബൈൽ ഫോൺ. അത് അത് ആദ്യമായിട്ട് അന്ന കൊണ്ടുവന്നത് ആങ്ങളാ. എന്നിട്ട് അത് വിളിച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്ന, നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോട് സംസാരിക്കുന്ന പോലെ ഫോൺ വിളിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരണേ എന്താ അത് പറഞ്ഞിട്ട്, ഈ ആക്ഷൻ കണ്ട് അവരെല്ലാം ഭയങ്കര ചിരിയായിരുന്നു. നമ്മുടെ ഈ എക്സൈറ്റ് ആയിട്ടുള്ള സംസാരം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ വരാത്ത ഒരു വലിയൊരു ആദ്യമായിട്ടാ ഫോണ് എന്ത് താത്തൊക്കെ തന്നെ കൊണ്ടുവരണം, എല്ലാവരും കിടന്ന് വിളിക്കുവാ ഞങ്ങൾക്ക് ഈ ഫോൺ കിട്ടി, ചെറിയ ഫോണാ ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ കിട്ടി എന്നും പറഞ്ഞത് എല്ലായിടത്തും കിടന്ന് വിളിച്ചു പറിച്ചില്ലായിരുന്നു. അയ്യോ, അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വാട്സപ്പ് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ കയ്യില് വാട്സപ്പിനകത്ത് ഓരോന്നൊക്കെ കാണുന്നു. അപ്പൊ എനിക്കിതൊന്നും അറിയത്തില്ല, എന്റെ ഇച്ചിരി നമ്മുടെ സാധാരണ നോക്കിയ ചെറിയ ഫോണാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും നോക്കാണ്ട് ഒരു നെയ് കുത്തി കുത്തി കുത്തി എടുക്കാനൊന്നും അറിയത്തില്ല, കോണ്ടാലും ചാണ്ടാലും ഒന്നും അറിയത്തില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആങ്ങളെ ഗൾഫിപ്പോ എനിക്കൊരു ഫോൺ, ഞാൻ പറഞ്ഞു ഇത്ര നാളും ഞാൻ ചേട്ടന്റെ ഫോൺ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, ഇപ്പൊ തന്നെ എനിക്ക് സ്വന്തമായിട്ട് കോണ്ടാലും വാട്സപ്പും ഒക്കെ ഉണ്ടല്ലോ
1: ഉപയോഗിക്കാൻ അറിയാപ്പോ.
4: അതെ,
1: ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവസിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം തന്നെയായി മാറിക്കഴിഞ്ഞു അല്ലേ. ആ ഒരു തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഫോൺ നമ്മൾ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. എത്രയോ ബന്ധങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് വഴിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. സൗഹൃദമാണെങ്കിൽ എന്താണെങ്കിലും എപ്പോഴും അതിനെ നിലനിർത്താൻ കഴിവുള്ള ആളുകളുണ്ട്. അവർക്ക് ഒരു കൂട്ടായ്മകൾ തന്നെയുണ്ട്. എന്ത് സംഭവിച്ചാലും കുറേ ടീമുകൾ, ഫോൺ വഴിയുള്ള ബന്ധങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ല, തൊഴിൽ മാർഗമാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് വരുമാനം വാങ്ങുന്നതും, വസ്ത്രവ്യാപാരമാണെങ്കിലും ഇപ്പം സ്ത്രീകൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും അത് കച്ചവടം ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ സ്ത്രീകൾ കുറച്ചുകൂടി ധൈര്യശാലികളായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞതുപോലെ ബിസിനസ്സിലേക്കൊക്കെ കടക്കാനും കസ്റ്റമേഴ്സിനെ വിളിക്കാനും ഒക്കെ മൊബൈൽ ഫോൺ ദൂരം കുറച്ചു അല്ലേ. നമുക്ക് പണ്ടൊക്കെ ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് ആ സ്ഥലം വരെ പോകുന്നതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫേ മാറിപ്പോകുന്ന തരത്തിലേക്ക് ഈ മൊബൈലൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. ഒരിക്കലും എത്ര വർഷങ്ങൾ കൊണ്ട് നമ്മൾ മക്കൾ പറഞ്ഞു കൊടുത്താലും ഒരിക്കലും ഇതിൻ്റെ വാട്സപ്പും കാര്യങ്ങളൊന്നും എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കാത്ത അമ്മമാരുണ്ട്. പിന്നീട് അബദ്ധം, അതായത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് അറിയാതെ വലിയ വലിയ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൊബൈൽ ഫോൺ ഒരു അത്ഭുതം തന്നെ ആയിരുന്നു. ലാൻഡ് ഫോണിൽ നിന്ന് നമ്മുടെ സൗഹൃദം, നമ്മുടെ കൂട്ടുകാരിയായും കൂട്ടുകാരനായും മാറിയ മൊബൈൽ ഫോൺ നമ്മുടെ സ്വന്തമായി മാറുന്ന കാലം വരെയുള്ളൊരു യാത്ര വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 10 സെക്കൻഡ് ആയിട്ടുണ്ട്. തൽക്കാലം ഞാൻ പോകുന്നു. നാളെ കൃത്യം 7 മണിക്ക് ഓണാട്ടുകര പാസഞ്ചറിൽ നിങ്ങളുടെ സ്വന്തം സ്വാധീനം പാട്ടുകളുമായി ശരത്ത് മോടി വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കൂ. ഇങ്ങനെ തുടർ പരിപാടികളൊക്കെ ആയിട്ട് എൻ്റെ റേഡിയോ 91.2 നിങ്ങളുടെ കാതോരത്ത് തന്നെയുണ്ട്. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
1: കാലാന്തരം.
0: ജെൻസി കിഡുകളെ കുറിച്ചാണ് എല്ലായിടവും ചർച്ച. പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ടി വി ചാനലുകളിലും എല്ലാം ഇപ്പോൾ അവരെ കുറിച്ച് ധാരാളമായി ചർച്ചകൾ നടക്കുന്നു. ഏത് കാലത്തിൽ ജനിച്ചവരാണ് ഇവർ എന്നുള്ളതിനെ സംബന്ധിച്ചും തർക്കങ്ങളുണ്ട്. 1990 മുതൽ 2010 വരെയുള്ള കാലയളവാണ് പൊതുവെ പറയുന്നത്. ചിലർ പറയുന്നു 1997 മുതൽ 2010 വരെയുള്ളവരാണ് ഈ രീതിയിൽ പരിഗണിക്കപ്പെടുക എന്ന്. എന്തായാലും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച്, പ്രവർത്തികളെക്കുറിച്ച് എല്ലാം പഴയ തലമുറ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സമൂഹത്തിൽ അവരുടെ പെരുമാറ്റങ്ങൾ, പൊതു ഇടങ്ങളിലും റോഡുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അവരുടെ രീതികൾ, ഇവയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഒരു വ്യത്യാസം ജെൻസികൾക്ക് ഉണ്ടാകുന്നത് എന്നതാണ് ചർച്ച. എല്ലാ കാലങ്ങളിലും തലമുറകൾ തമ്മിലുള്ള അന്തരം വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ലോകം എല്ലാ കാലവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റങ്ങൾക്കനുസൃതമായി ജീവിച്ചാണ് മനുഷ്യൻ 2026 എത്തി നിൽക്കുന്നത്. 1000-ഓ 2000-ഓ വർഷത്തെ പഴക്കമല്ല മനുഷ്യർക്കുള്ളത്. അത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ഈ ഭൂമിയിൽ പലതിനെയും നേരിട്ട് ജീവിക്കുന്നു. തലമുറകൾ മാറി മാറി വരും. ആ ഓരോ തലമുറയ്ക്കും ഓരോ കാലത്തിൻ്റെതായുമുള്ള പ്രശ്നങ്ങളുണ്ട്. തലമുറകളുടെ വിടവ് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന ഒരു പദം പണ്ട് മുതലേ പ്രചരിക്കുന്നുണ്ട്. 2-3 തലമുറകൾ പരിശോധിക്കുമ്പോൾ ആ തലമുറയിലെ മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ ഏതെല്ലാം രീതിയിലുണ്ട് എന്ന് നമുക്കറിയാം. ഏതൊക്കെ പേരിട്ട് വിളിച്ചാലും ഓരോ തലമുറയിലെയും യുവത്വം അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞുപോയ തലമുറയുടെ ചെയ്തികൾ എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോഴുള്ളവർക്ക് നന്നായി അറിയാം. അവരെക്കാൾ നാം മെച്ചപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കും പറയാനും കഴിയുന്നില്ല. ഓരോ കാലവും നാം കൂടുതൽ മെച്ചപ്പെടട്ടെ എന്നാണ് ചിന്തിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് നടക്കാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. പുതിയ തലമുറയ്ക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ പെരുമാറ്റ രീതികളുമുണ്ട്. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരുമായി ഒന്നു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ള ശേഷി അതത് കാലങ്ങളിലെ തലമുറകൾ ആർജിച്ചെടുക്കാറുമുണ്ട്. ജെൻസികളെ സംബന്ധിച്ച് അവരുടെ രീതികൾക്ക് വ്യത്യാസം പഴയ തലമുറയ്ക്ക് കണ്ടറിയാൻ കഴിയും. പക്ഷേ പുതിയ ആധുനിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ ജനിച്ചു വന്നവർക്ക്, വളർന്നു വന്നവർക്ക് അക്കാര്യത്തിൽ പരിചയ സമ്പത്ത് ഉണ്ടാകണമെന്നില്ല. സാങ്കേതിക വിദ്യയിൽ അവർ മുന്നിലായിരിക്കും. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അവർ പിന്നോട്ട് നിൽക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മാറി വരുന്ന കാലത്തിനനുസരിച്ച് പൊരുത്തപ്പെടാൻ എല്ലാ തലമുറകൾക്കും ഭൂമിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ആശങ്കകൾക്ക് അവിടെ അർത്ഥമില്ല. ജെൻസികളെ കുറ്റപ്പെടുത്താനും അവരെ പറഞ്ഞു തിരുത്താനും ശ്രമിക്കുന്നവരുണ്ട്. കുറ്റപ്പെടുത്തലിന് എത്രത്തോളം പ്രയോജനമുണ്ടാകുമെന്ന് അറിയില്ല. തിരുത്താനുള്ള ശേഷി മുതിർന്നവർക്കുണ്ടോ എന്നുള്ളതും സംശയമാണ്. അത് കേട്ട് മനസ്സിലാക്കാനോ അതനുസരിച്ച് മാറാനോ ജെൻസികൾ തയ്യാറാകുമോ എന്നും അറിയില്ല. അവർ അവരുടേതായ ഒരു ലോകം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ്. എന്തായാലും മനുഷ്യൻ കൂടുതൽ നന്നാവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഓരോ കാലവും നീങ്ങട്ടെ എന്ന് ആഗ്രഹിക്കാം. മുംബൈയിലെ ഒരു ചരിത്ര സ്മാരകം ഇല്ലാതാവുകയാണ്. 126 വർഷത്തെ പഴക്കമുള്ള ആ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ രീതിയിൽ പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ ഹൗസ് എന്നാണ് ആ കെട്ടിടത്തിൻ്റെ പേര്. ഓക്സിലിയം കോൺവെന്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവ് 125 വർഷം പിന്നിട്ടിരിക്കുന്നു. 1900 ഫ്രാങ്ക്ലിൻ പെരേര എന്ന ബ്രിട്ടീഷ്കാരനാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ചരിത്ര പ്രസിദ്ധമായിരുന്നു ആ കെട്ടിടത്തിന്റെ പിന്നീടുള്ള നാൾ വഴികളെല്ലാം കോൾഡ്രോങ്കി റോഡ് എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്തമായ വഴിയുടെ ഓരത്തായിരുന്നു ബിൽഡിംഗ് പണിഞ്ഞത്. ഫ്രാങ്ക്ലിൻ ഹൗസ് ഇല്ലാതാകുമ്പോൾ ബാന്ദ്ര എന്ന പ്രദേശത്തിന് നഷ്ടമാകുന്നത് ഒരു പഴയ വീട് മാത്രമല്ല, ചരിത്രവും വാസ്തുവിദ്യയും സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും സ്മരണകളും എല്ലാം ചേർന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തെ അടയാളമാണ് ഇല്ലാതാകുന്നത്. ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളായി വളരെ താമസിയാതെ ഇളക്കി മാറ്റപ്പെടും. മേൽക്കൂരകളും ഭിത്തികളും ജനലുകളും വാതിലുകളുമെല്ലാം നീക്കം ചെയ്യപ്പെടും. പൂന്തോട്ടം ഇല്ലാതെയാകും. കടൽക്കാറ്റിൻ്റെ സ്പർശം നഷ്ടപ്പെടും. അതിനു മുകളിലെ വിശാലമായ ആകാശം മാത്രം ഒരുപക്ഷെ അവിടെ തെളിഞ്ഞു നിന്നേക്കാം. എങ്കിലും പഴയ ആ കെട്ടിടം ഇല്ലാത്ത ആകാശത്തിന് അത്ര തെളിച്ചം ഉണ്ടാകാൻ വഴിയില്ല. ബാന്ദ്ര എന്ന നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തിന് ഈ കെട്ടിടത്തിൻ്റെ ചരിത്രസ്മരണകൾ പേറിയാവും ഇനിയുള്ള കാലം നിലനിൽക്കുന്നത്. ധാരാളം പൈതൃക കെട്ടിടങ്ങൾ അവിടെയുണ്ടെങ്കിലും ഫ്രാങ്ക്ലിൻ ഹൗസ് നൽകിയ പ്രത്യേക വികാരം ആ കെട്ടിടത്തിൻ്റേത് മാത്രമാണ്. വളരെ താമസമില്ലാതെ അത് നഗരത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകും. 126 വർഷത്തെ പഴക്കത്തിനുള്ളിൽ ധാരാളം ഒത്തുകൂടലുകളും ചർച്ചകളും തീരുമാനങ്ങളുമൊക്കെ കൈക്കൊണ്ട ഫ്രാങ്ക്ലിൻ ഹൗസിന് അതേ രീതിയിൽ പുനർജനിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ്. എങ്കിലും പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ തുടിപ്പുകൾ പേറുന്ന ചില ചരിത്ര സ്മരണകൾ ഉയർത്തി നിർത്തിക്കൊണ്ട് ഫ്രാങ്ക്ലിൻ ഹൗസ് മറ്റൊരു രൂപത്തിൽ വരുമെന്ന് കാലാന്തരത്തിൽ പ്രതീക്ഷിക്കാം. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
9: കാലാന്തരം.
10: കാലാന്തരം തുടരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി ദേശസ്നേഹികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പേരുള്ളവരും പേരില്ലാത്തവരും ആരോരും അറിയപ്പെടാത്തവരുമായി ധാരാളം പേരുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയവരിൽ. ചിലരൊക്കെ രക്തസാക്ഷികളായി, ചിലരൊക്കെ ധാരാളം വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ നേരിൽ കണ്ട് ഭൂമിയിൽ നിന്ന് മടങ്ങി. ഹർമന്ദർ സിംഗ് എന്ന ഒരു ഭരണാധികാരിയെ ഇതുമായി ബന്ധപ്പെടുത്തി വായനയിലൂടെ അറിയാൻ കഴിഞ്ഞു. 1926 ജൂൺ 27 ഹർമന്ദർ സിംഗ് ജനിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും നരവംശ ശാസ്ത്രജ്ഞൻ വെറിയർ എൽവിനും ചേർന്ന് രൂപം നൽകിയ IFAS എന്ന പ്രത്യേക ഭരണ സേവന വിഭാഗത്തിൻ്റെ ആദ്യകാല ഉദ്യോഗസ്ഥനായിരുന്നു ഹർമന്ദർ സിംഗ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ അവികസിതമായ പ്രദേശങ്ങളിൽ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു സേവന വിഭാഗത്തെ സർക്കാർ രൂപീകരിച്ചത്. റോഡുകളില്ല, ഫോണില്ല, വൈദ്യുതിയില്ല, അങ്ങനെ യാതൊരു വികസനത്തിൻ്റെയും പ്രകാശം കടന്നു ചെല്ലാത്ത അരുണാചൽ പ്രദേശും ആസാമും മണിപ്പാലും പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഭരണത്തിൻ്റെ സേവനത്തിൻ്റെ പ്രയോജനം എത്തിക്കുക എന്നതായിരുന്നു IFAS എന്ന സർവീസിൻ്റെ ഉദ്ദേശം. ഇന്ത്യൻ ഫ്രോണ്ടിയർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നായിരുന്നു അതിൻ്റെ പേര്. മനുഷ്യരെ ഭരിക്കാൻ വേണ്ടിയായിരുന്നില്ല ഈ വിഭാഗം, മറിച്ച് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഹർമന്ദർ സിംഗും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഈ പ്രദേശങ്ങളിലേക്ക് പോയി. വാഹനം കടന്നു പോകാൻ വഴിയില്ല, അവിടങ്ങളിൽ അവർ നടന്നുപോയി. ആദിവാസികൾക്കൊപ്പം താമസിച്ചു, അവരുടെ ഭാഷയും ആചാരങ്ങളും പഠിച്ചു, അവരുടെ വീടുകളിൽ താമസിച്ചു, അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുത്തു, അവർക്കൊപ്പം കാലങ്ങളോളം അവർ ജീവിച്ചു. ഭരണകൂടം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്നും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കേണ്ട ഒന്നാണ് ഭരണകൂടത്തിന് വേണ്ടത് എന്നും അവർ കരുതി. ഇത് നെഹ്റുവിൻ്റെ ആദിവാസി നയത്തിൻ്റെ പ്രായോഗിക രൂപം കൂടിയായിരുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുക എന്നുള്ള സമീപനം IFAS സർവീസ് വഴി നടപ്പിലാക്കിയ കാലം 1968 വരെ ഈ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് അവസാനിപ്പിച്ചു. ഹർമന്ദർ സിംഗ് പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ സംഭാവന വളരെ വലുതായിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ ഭരണചരിത്രം പഠിക്കുന്നവർക്ക് അദ്ദേഹം ഇന്നും ഒരു മാതൃകയാണ്. നമ്മുടെ അതിർത്തികളെയൊക്കെ സൈനിക ശക്തി ഉപയോഗിച്ച് സംരക്ഷിക്കാൻ നമുക്ക് കഴിയും, പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് നേടിയെടുക്കാൻ സൈനിക ശക്തി കൊണ്ട് കഴിയില്ല. പകരം മനുഷ്യസ്നേഹത്തിലൂടെയും അവരെ മനസ്സിലാക്കുന്നതിലൂടെയും മാത്രമേ കഴിയൂ എന്നുള്ളതാണ് IFAS എന്ന സർവീസ് കൊണ്ട് അന്ന് ഉദ്ദേശിച്ചത്. IFAS ഒരു സാധാരണ സിവിൽ സർവീസ് മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ അതിർത്തികളെ മനുഷ്യബന്ധത്തിലൂടെയും വിശ്വാസത്തിലൂടെയും പ്രാദേശിക സംസ്കാരത്തോടുള്ള ബഹുമാനത്തിലൂടെയും രാജ്യത്തോട് ചേർത്ത് നിർത്താൻ നടത്തിയ അപൂർവമായ ഒരു ദേശീയ പരീക്ഷണമായിരുന്നു. മാസങ്ങളോളം കാൽനടയായി ഗ്രാമങ്ങളിൽ പോയി അവരോടൊപ്പം ജീവിച്ച് അവരുടെ വിശ്വാസമാർജിച്ച് ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ പ്രയോജനങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു ആ സർവീസിൻ്റെ ലക്ഷ്യം. ഇന്ന് അങ്ങനെയൊരു സർവീസ് ഇല്ല എന്നുള്ളത് കാലാന്തരത്തിൽ മനസ്സിലാക്കുന്നു. എന്നാൽ അന്ന് ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പിന്നോക്ക പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ ഉതിർത്തുകൊണ്ട് ഹർമന്ദർ സിംഗിനെ പോലെ ജീവിച്ച നിരവധിയായ ഭരണകർത്താക്കളെ കാലാന്തരത്തിൽ സ്മരിക്കുന്നു. ലോകത്ത് ഏറ്റവും പ്രായമുള്ള ഒരു ജീവി അത് ഒരു ആമയാണ്. ജോനാഥൻ എന്നാണ് ആ ആമയുടെ പേര്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കരയിലെ ജീവി എന്ന ബഹുമതിയും ജോനാഥന് സ്വന്തമാണ്. ലോകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായ കാലത്താണ് ജോനാഥൻ ജീവിച്ചിരുന്നത് എന്നതാണ് പ്രത്യേകത. പ്രായം എത്രയാണെന്നറിയണ്ടേ? 190 വർഷത്തിലധികം ഉണ്ടെന്നാണ് കണക്ക്. പല മഹായുദ്ധങ്ങളും ജോനാഥൻ ജീവിച്ചിരുന്ന കാലത്താണ് നടന്നത്. ഒരുപാട് മാറ്റങ്ങൾ ലോകത്തുണ്ടായി. വൈദ്യുതിയുടെ ഉൽപ്പാദനം, ക്യാമറകളുടെ വരവ്, കാറുകൾ, വിമാനങ്ങൾ തുടങ്ങിയ യാത്രാ സൗകര്യങ്ങൾ, മനുഷ്യൻ്റെ ചന്ദ്രയാത്ര, ഇൻ്റർനെറ്റിൻ്റെ വരവ്, അങ്ങനെ ചരിത്രത്തിലെ ഒരുപാട് അനശ്വര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ജീവിയാണ് ജോനാഥൻ. 1882 ജോനാഥനെ സെൻ്റ് ഹെലേന ദ്വീപിലേക്ക് കൊണ്ടുവന്നത്. അന്നു മുതൽ അവിടുത്തെ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെ പ്രധാനപ്പെട്ട അതിഥിയായാണ് ജോനാഥൻ താമസിക്കുന്നത്. ഇപ്പോൾ കാഴ്ചശക്തിക്ക് കുറവുണ്ട്. മണവും കേൾവിയുമൊക്കെ പഴയപോലെ അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കാരറ്റ്, വെള്ളരി, ആപ്പിൾ, വാഴപ്പഴം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന് അവിടുത്തെ ഭരണകൂടം നൽകുന്നത്. ഗിന്നസ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡ്സിലും ജോനാഥൻ്റെ പേര് വന്നിട്ടുണ്ട്. സീഷെൽസ് ജയന്റ് ടോർട്ടോയിസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. വയസ്സ് 190 കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് ദ്വീപ് സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനവേളയിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജീവിച്ചിരിക്കുന്ന കരജീവിയായ ജോനാഥന് ഭക്ഷണം നൽകുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരിക്കുന്നു. ഒരു അപൂർവമായ ജീവി. അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് ഒരു ചരിത്രത്തിൻ്റെ നേർസാക്ഷിയായാണ്. ഏതാണ്ട് വിക്ടോറിയൻ കാലഘട്ടം മുതൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗം വരെയുള്ള മനുഷ്യചരിത്രത്തിലെ ധാരാളം പരിവർത്തനങ്ങൾക്ക് മൗനസാക്ഷിയായ ജീവി. ജോനാഥൻ ഇനിയും ജീവിക്കട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കാം. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: കാലാന്തരം തുടരുന്നു. കാലാന്തരത്തിൽ ഇനി പറയുന്നത് ഒരു മീശയുടെ ചരിത്രമാണ്. മീശ എന്ന പേരിൽ മലയാളത്തിൽ നോവലും ഇറങ്ങിയിട്ടുണ്ട്. മീശ പുരുഷന്റെ ലക്ഷണമാണെന്നും മീശയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നുമൊക്കെ പറയാറുണ്ട്. പലതരത്തിലുള്ള മീശകളുമുണ്ട്. എന്നാൽ ഈ മീശക്കഥ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഹവാർഡ് ടാഫ്റ്റ് എന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അമേരിക്കയുടെ 27th പ്രസിഡന്റ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായും അമേരിക്കൻ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു മീശയാണ് ഒരുക്കി വെച്ചിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് സാധാരണഗതിയിൽ മീശ ഉണ്ടാവാറില്ല. 1909 മുതൽ 1913 വരെയുള്ള 4 വർഷക്കാലം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ സ്റ്റൈലായി ഒരു മീശ വെച്ച ഹവാർഡ് ടാഫ്റ്റിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റും ആ കസേരയിൽ മീശ വെച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ 1913 അവസാനത്തെ മീശയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. ഹവാർഡ് ടാഫ്റ്റിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 340 pounds അഥവാ 154 kilograms ഭാരവുമുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഭാരമുള്ള സ്റ്റൈലായി മീശ വെച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഹവാർഡ് ടാഫ്റ്റ്. അദ്ദേഹത്തിന് ശേഷം മീശയുള്ള ആരും തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. കാലാന്തരത്തിൽ ഇനി നജ്വാൻ ദർവിഷ് എന്ന കവിയുടെ പ്രശസ്തമായ ഒരു വാക്യം അവതരിപ്പിക്കാം. മനുഷ്യൻ ജീവിതത്തിൽ വളരെ നഷ്ടങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ അവയെ എല്ലാം എണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ ജീവിതം പിന്നെ മുന്നോട്ട് പോകില്ല. നജ്വാൻ ദർവിഷിന്റെ ഈ പ്രശസ്തമായ വാക്യങ്ങളോടെ കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 ബുധനാഴ്ച രാവിലെ 9.
0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
11: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
10: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
9: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
13: ഒരു സൊല്യൂഷൻ ഉണ്ട്.
12: എന്താ സൊല്യൂഷൻ?
13: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
14: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സ്റ്റേ ട്യൂൺ എൻ റേഡിയോ 91.2.

കാലാപാനി പഴയ കാലത്തിന്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിന്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനന്റെയും പ്രണയകഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: പതിരും.
1: വാർദ്ധക്യകാലത്ത് സുഖം അനുഭവിക്കാൻ ചിലർക്ക് യോഗം കിട്ടും.
2: എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം?
1: ചേലക്കരയിലെ മൂപ്പിലാനേയും വല്യമ്മയും മക്കളെല്ലാം കൂടെ ചേർന്ന് തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്നു.
2: കൊണ്ടുപോട്ടെ, വളരെ സന്തോഷത്തോടെ കൊണ്ടുപോട്ടെ.
1: അതെ, അതറിഞ്ഞപ്പോ എനിക്കും സന്തോഷമായി. മക്കളെ മൂന്നിനെയും പഠിപ്പിച്ച് വളർത്തിയെടുക്കാൻ ഒരു കാലത്ത് അവർ അനുഭവിച്ച പ്രയാസമൊക്കെ നമുക്കും അറിയാമല്ലോ.
2: മനുഷ്യർക്ക് എല്ലാ കാലം ഒരുപോലെ ഇരിക്കത്തില്ല, സുഖവും ദുഃഖവും ഒക്കെ മാറിയും തിരിഞ്ഞും വരും.
1: പക്ഷെ തേക്കന്തറയിലെ സദാശിവൻ ചേട്ടനെ മക്കളെ രണ്ടിനെയും പഠിപ്പിച്ചല്ലോ, ഒടുവിൽ എന്തോ ആയി.
2: രണ്ടുപേരും വിദേശത്ത് പോയി, അവിടെ താമസവും ആക്കി. വാർത്തക്കാലത്തായിരത്തുകാരുടെ സഹായം കൊണ്ടാണ് സദാശിവൻ ചേട്ടനെയും ശാരദി ചേച്ചിയും കഴിഞ്ഞു കൂടുന്നത്.
1: ഓരോരുത്തർക്കും ഓരോ യോഗം അല്ലയോ. ചിലർക്ക് മക്കളെ കൊണ്ട് സുഖവും സന്തോഷവും കിട്ടാൻ യോഗം, ചിലർക്ക് മക്കളെ ഓർത്ത് ദുഃഖിക്കാനാ രോഗം.
2: കാര്യം ഇതൊക്കെയാണെങ്കിലും ചേലക്കരയിലെ മൂപ്പിലാനും വല്യമ്മയ്ക്ക് എവിടെ വെച്ച് നമ്മളെ കണ്ടാലും എന്റെ സ്നേഹത്തോടെ ആ കാര്യങ്ങൾ ചോദിക്കുന്നത്.
1: അവർക്ക് പഴയ കാലമൊക്കെ ഓർമ്മയുണ്ട്, ഉല്ലാസംകാരോ ഇല്ല. അതുകൊണ്ട് അടിക്കടി ദൈവം തമ്പുരാൻ അവർക്ക് ഐശ്വര്യം തന്നെ നൽകും, പൊങ്ങലും കാണിക്കത്തില്ല.
2: അതേസമയം നമ്മുടെ വിളക്കിന്റെ കാർത്യായനിയുടെ മോൻ കുറച്ചു ദിവസം ബോംബെ പോയായിരുന്നല്ലോ. കട്ടിച്ചൊരു മാസം കഴിഞ്ഞു വന്ന് കാർത്യായനി വഴിയെ പോകുന്നവരെല്ലാം തടഞ്ഞു നിർത്തി ബോംബെയിലെ വിശേഷം അങ്ങോട്ട് പറയാൻ തുടങ്ങി.
1: എന്നോടും പറഞ്ഞു മോൻ താമസിക്കുന്ന മുറി AC ആണെന്ന്.
2: നിഷ്കളങ്കമായി സന്തോഷത്തോടെ പറഞ്ഞതാ, പറയട്ടെ. എന്തോ ഈ സജീവ, ശവദാഹമൊക്കെ കഴിഞ്ഞോ?
3: അതൊക്കെ ആര് തിരക്കാൻ പോണമാവാ, ഞാൻ ചെന്നൊന്ന് എത്തി നോക്കിട്ടിങ്ങി പോയിരുന്നു.
1: ഞങ്ങളും പോയായിരുന്നു, മൃതദേഹം കണ്ടു അപ്പോഴേ മടക്കി പോന്നു.
3: നമ്മളാരും മരണ വീട് ചെല്ലുന്നതേ അവിടുത്തെ ചന്ദ്രശാര പപ്പുളക്ക് അത്ര പിടുത്തമല്ല.
2: ഞാനും അക്കാര്യം തന്നെ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞത്.
1: അയാൾക്ക് വലിയ വലിയ ആൾക്കാർ വരുന്നത് ആ ഇഷ്ടം.
3: മരണ വീട്ടിൽ കുറെ കസേര ഇറക്കിയിട്ട് ഒറ്റ ഒരുത്തരും അവിടെ ഇരുന്നില്ല. ചന്ദ്രശേഖര പപ്പുള്ള ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു.
2: എടാ സജീവ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ പൊങ്കല് കാണിക്കുന്ന ചന്ദ്രശേഖരനെ എന്നുമല ഈ തലയിട്ട് പൊണ്ടായത്?
1: ആരാണ്ടയൊക്കെ കണ്ട് കാല് പിടിച്ച് ഒരു തൊഴിൽ ഒപ്പിച്ചെടുത്തതിന് ശേഷം.
2: അല്ല, അതിനുള്ള കാശ് ഒപ്പിക്കാൻ അവന്റെ അച്ഛൻ പെട്ട പ്രയാസം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ?
3: അങ്ങേർക്ക് തേച്ചും എനിക്ക് വസ്ത്രം ധരിച്ച് നടക്കുന്നവരെയും വലിയ കാറി വരുന്നവരെയൊക്കെ ആ താല്പര്യം.
2: ആ താല്പര്യത്തിന് തന്നെ പോയിക്കോട്ടെ.
3: അതുകൊണ്ടെന്തുവാ, രാത്രി തള്ളക്കേ അസുഖം കൂടിയപ്പോ അയലത്ത് താമസിക്കുന്ന പലരെ അയാളെ ഭാര്യ ഫോൺ വിളിച്ച്, ആരും എടുത്തില്ല.
1: വീടിന്റെ തൊട്ട അയലത്ത് കയറി ചെന്ന് പറയരുതെന്ന് പപ്പുള്ള ഭാര്യയോട് പറഞ്ഞു കാണും.
3: അവസാനം ആംബുലൻസുകാരൻ വന്നപ്പോൾ എടുത്തു കയറ്റാൻ പോലും പറ്റിയില്ല.
1: പറ്റത്തില്ല, നല്ലത് അടിയുള്ള ആളല്ലയോ.
3: പിന്നെ ആംബുലൻസുകാരൻ കിഴക്കേ മുക്കി പോയിട്ട് അവിടെ ഉള്ള ഒരാളെ ഫോൺ വിളിച്ച് വരുത്തിയാ ഇത് കേറ്റിയത്.
2: തൊട്ടായാലും തനിയും കുഞ്ഞുണ്ടായിരുന്നല്ലോ.
3: അവനെങ്ങും പോകത്തോന്നില്ലെന്ന്, അവന്റെ സഹോദരിയുടെ വിവാഹം വിളിച്ചിട്ടും അവന്റെ കല്യാണം വിളിച്ചിട്ട് ഈ പപ്പുള പോയില്ല.
1: പോകത്തില്ല, കേന്ദ്രമന്ത്രിയോ മുഖ്യമന്ത്രിയോ പാർട്ടിയിലെ വലിയ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ അയാള് പോയേനെ.
3: ശവദാഹം ഇപ്പോഴേ ഇല്ലല്ലോ അമ്മാവാ.
2: ഞാൻ അറിഞ്ഞു, മോളും മരുമോനും ഒക്കെ വന്നിട്ടേ ഉള്ളു.
1: വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ ഉണ്ടെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ആളല്ല അയാള്.
3: അതെന്താ അമ്മാവി അങ്ങനെ പറഞ്ഞേ?
2: നിനക്ക് മനസ്സിലായില്ലയോ, ഏതെങ്കിലും ഒരു ആപത്ത് അയാൾക്ക് രാത്രിയിൽ ഉണ്ടായാൽ ആര് ചെല്ലും സഹായിക്കാൻ?
1: ഫോണെടുത്ത് VIP കളെ വിളിക്കുമായിരിക്കും.
2: ഇയാളേക്കാ വലിയ വിദ്യാഭ്യാസവും വലിയ ഉദ്യോഗവും വലിയ സമ്പത്തും ഒക്കെ ഉള്ള എത്രയോ പേര് ഈ നാട്ടിലുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ജാട് ഇയാൾ എന്തിനാ കാണിക്കുന്നേ?
3: ബന്ധുക്കൾക്ക് മൊത്തം അയാളോട് വെറുപ്പാ. അവരും മരണമായിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി.
1: 10 ദിവസം കിടക്കുമ്പോ പഠിക്കും. സ്നേഹ സാമീപ്യത്താലല്ലയോ ജീവിതം ധന്യമാകും.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പൊതുസമൂഹവും അണിനിരക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാനിലൂടെ ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് 4,500 കേസുകൾ എടുത്തു. 5,600 പേരെ അറസ്റ്റ് ചെയ്തു. 40 കോടി രൂപയോളം വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും വിലങ്ങ് വീഴും. രാസലഹരി, ഹൈബ്രിഡ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വ്യാപനം ചെറുക്കാൻ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കും. ലഹരി വ്യാപനം തടയുന്നതിന് പ്രത്യേക പോലീസ് സംവിധാനം നടപ്പാക്കും. ലഹരി എന്ന വിപത്തിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. കൊല്ലം NSS കോളേജിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടെ നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിജയമായതിനു പിന്നിലുള്ളത് പൊതുജന പങ്കാളിത്തമാണ്. 3 ഘട്ടങ്ങളിലായാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. തൂഫാൻ സ്ട്രൈക്ക് 1-ാം ഘട്ടത്തിൽ പോലീസ് എക്സൈസ് വകുപ്പുകളുടെ ഏകോപനത്തോടെ ലഹരി വിൽപ്പനയ്ക്ക് തടയിടുന്നു. 2-ാം ഘട്ടമായ തൂഫാൻ വാരിയർ സർക്കാർ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും ബോധവൽക്കരണവും ഉറപ്പാക്കുന്നു. തൂഫാൻ കെയർ 3-ാം ഘട്ടത്തിലൂടെ ലഹരി വിമുക്തി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ജീവിതമാണ് ലഹരിയെന്ന് പുതുതലമുറ തിരിച്ചറിയണം. സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ലഹരി പ്രവർത്തനങ്ങൾ തടയാൻ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രത്യേക യോഗം ചേരും. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി 11 ജൂലൈ രാവിലെ 10 മണിക്ക് സർക്കാർ ടൗൺ UPSൽ വായിച്ചു വളരുക പൊതുവിജ്ഞാന ജില്ലാതല ക്വിസ് മത്സരം. സർക്കാർ, എയ്ഡ്, അൺഎയ്ഡ്, CBSE, ICC കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രവുമായി രാവിലെ 9:30 ടൗൺ UPSൽ എത്തണം. മത്സരത്തിൽ വിജയികളാകുന്ന 1-ഉം 2-ഉം സ്ഥാനം ലഭിക്കുന്നവർക്ക് ജൂലൈ 18 തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും നൽകും. വിശദ വിവരങ്ങൾക്കായി 9496106575 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഒന്നും കൂടി പറയാം, 9496106575. കുളക്കട അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ GST യൂസിംഗ് ടാലി കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ബിരുദമാണ് യോഗ്യത. വിശദ വിവരങ്ങൾക്കായി 9496236583 എന്ന നമ്പറിലോ 9495999976 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ജൂലൈ 10 രാവിലെ 10:30 അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായപരിധി 18 മുതൽ 35 വരെയാണ്. ബയോഡേറ്റയുടെ 3 പകർപ്പുകൾ ആധാർ കാർഡ് സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാക്കണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, കമ്പ്യൂട്ടർ ട്രെയിനിങ് എന്നിവ നൽകും. പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 83048529698 എന്ന നമ്പറിലോ 82813599930 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: ശബ്ദം നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാക്കപ്പള്ളി.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ?
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു.

0: ലാലിയാർപ്പിള്ള പാടിയ ലളിതഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലന്റ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് July 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ July 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തുവരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് 3-ാം ക്വാർട്ടറിൽ എതിരാളികൾ. July 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് 4-ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം July 12 പുലർച്ചെ 6:30 അരങ്ങേറും. July 15, 16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. July 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
1: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കെഎസ്ആർടിസി പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പിഎസ്സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഇവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാന്റും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കും.
1: ഭാരത് ഇന്തോനേഷ്യ മിത്രതാ മജബൂത് കരനെ ഹം ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയേ പരമാത്മാ സെ പ്രാർത്ഥന കീ ഹൈ ഓർ ആജ് ഉനോനെ മുസ്സേ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പഹലെ ഇസ് കാം കോ ഹം കർ ലെങ്കേ ഓർ ആപ്കോ ദുബാരാ ആനാ ഹൈ മൈ ആപ്കോ വാദാ കർതാ ഹൂ കി മൈ ഇസ്കെ പുനർനിർമാണ കെ ബാദ് ജറൂർ യഹാ ആഉംഗാ.
0: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാമുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം

0: സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവെ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് യുഎസ് അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFഉം സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാന്റും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
7: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
7: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
8: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

കുട്ടി കഥ പറയട്ടെ. ഒരിടത്തൊരിടത്ത് പച്ചപ്പ് നിറഞ്ഞൊരു വലിയ കാടുണ്ടായിരുന്നു. ആ ഒരു കാട്ടില് ഒരു കുരങ്ങനും ഒരു കുഞ്ഞണ്ണാനും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും കടുത്ത പ്രണയത്തിലായിരുന്നു. എപ്പോഴും ഒപ്പത്തിനൊപ്പം നടക്കുന്നവർ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ കാട്ടിൽ ഇന്നേവരെ ആരും കാണാത്ത ഒരു വലിയ മാമ്പഴത്തോട്ടം കണ്ടെത്തി. തേൻ തുളുമ്പുന്ന നല്ല മധുരമുള്ള മാമ്പഴങ്ങൾ നിറഞ്ഞൊരു തോട്ടം. ദിവസവും അവർ രണ്ടുപേരും മാമ്പഴങ്ങൾ കഴിച്ച് അവിടെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ കുരങ്ങന്റെ മനസ്സിൽ ഒരു അനാവശ്യ ഭയം കയറിക്കൂടി. അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഇപ്പോ ഈ മാമ്പഴമൊക്കെ ഉണ്ട്, ശരി തന്നെ, പക്ഷെ നാളെ എങ്ങാനും ഈ മാമ്പഴം അങ്ങ് തീർന്നു പോയാലോ, അല്ലെങ്കിൽ ഈ അണ്ണാൻ എന്നെ വിട്ട് വേറെങ്ങോട്ടേലും പോയാലോ, ഞാൻ പട്ടിണിയാവില്ലേ, എനിക്കൊരു ബാക്കപ്പ് പ്ലാൻ വേണം. അങ്ങനെ നമ്മുടെ കുരങ്ങൻ അണ്ണാൻ കാണാതെ കാട്ടിലെ മറ്റു മരങ്ങളിലേക്ക് രഹസ്യമായി യാത്രകൾ തുടങ്ങി. കാടിന്റെ മറ്റൊരു മൂലയിലുള്ള പ്ലാവിലെ ചക്കയും വേറൊരു മരത്തിലെ പേരക്കയും ഒക്കെ അവൻ പോയി കണ്ടുവച്ചു. അത് മാത്രല്ല, അവിടുത്തെ മൃഗങ്ങളോട് ചെന്ന് വല്ലാതെ ഫ്ലേർട്ട് ചെയ്യാനും അവർക്ക് സൂചനകൾ നൽകി എപ്പോഴും കൂടെ നിർത്തുവാനും തുടങ്ങി. ലക്ഷ്യം ഒന്നേ ഒന്ന്, മാമ്പഴം തീരുന്ന അന്ന് തന്നെ ചാടി വീഴാൻ ഒരു കുഷ്യൻ ഒരുക്കുക. എന്നാൽ ഈ ബാക്കപ്പുകൾ ഉണ്ടാക്കുന്ന തിരക്കിൽ, മറ്റു മൃഗങ്ങളുമായി ചാറ്റ് ചെയ്യുന്ന തിരക്കിലും കുരങ്ങൻ തന്റെ സ്വന്തം മാമ്പഴത്തോട്ട് ശ്രദ്ധിക്കാൻ മറന്നുപോയി. അവൻ അതിന് വെള്ളമൊഴിച്ചില്ല, പരിചരിച്ചതുമില്ല. ഒടുവിൽ ആ തോട്ടം വളരെ ഉണങ്ങി നശിച്ചുപോയി. അതോടെ അണ്ണാനും അവനെ വിട്ടുപോയി. അങ്ങനെ സങ്കടത്തിലായ നമ്മളുടെ കുരങ്ങച്ചൻ നേരെ താൻ നേരത്തെ ലൈനിൽ നിർത്തിയിരിക്കുന്ന ചക്കയുടെയും പേരക്കയുടെയും ഒക്കെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷെ കുരങ്ങന്റെ ഈ ഇരട്ടതാപ്പ് ഇതിനോടകം തന്നെ കാട്ടിലും മറ്റു മൃഗങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. കൂടെയുള്ളവരോട് ആത്മാർത്ഥതയില്ലാത്ത നിന്നെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവരും കുരങ്ങനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന മാമ്പഴത്തോട്ടവും പോയി. കരുതി വെച്ച ബാക്കപ്പുമില്ലാതെ നമ്മളുടെ കുരങ്ങച്ചൻ അങ്ങനെ കാട്ടിൽ ഒറ്റയ്ക്കായി. ഇനി നമ്മൾ മനുഷ്യന്മാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇതിനെയാണ് റിലേഷൻഷിപ്പ് സൈക്കോളജിയിൽ ക്വിഷനിങ് എന്ന് വിളിക്കുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ബന്ധം എപ്പോൾ വേണമെങ്കിലും തകരുമെന്ന് ഭയന്ന് ആ ഒരു വേദന കുറയ്ക്കാൻ വേണ്ടി മുൻകൂട്ടി തന്നെ മറ്റു ചിലരെ കൂടി പ്രണയ സൂചനകൾ നൽകി കൂടെ കൂട്ടുന്ന രീതി. ഒരേ സമയം ഒന്നിലധികം തോണിയിൽ നമ്മൾ കാൽവെക്കാൻ നോക്കിക്കഴിഞ്ഞാല് ഒടുവിൽ രണ്ടു തോണിയും നമുക്ക് കൈവിട്ടു പോകും. കൂടെയുള്ള പങ്കാളിയെ പൂർണ്ണമായും വിശ്വസിച്ച് ആ ഒരു ബന്ധം മനോഹരമാക്കാൻ നോക്കുക. ബാക്കപ്പ് തിരഞ്ഞു നടന്നാൽ ഒടുവിൽ നമ്മളുടെ കയ്യിലുള്ളതും പോകും, നമുക്ക് ബാക്കപ്പും കിട്ടില്ല. നിങ്ങളുടെ ഇടയിലും ഉണ്ടോ ഇങ്ങനെ ബാക്കപ്പ് ഒക്കെ തിരഞ്ഞു നടക്കുന്ന ചങ്കുകൾ? അവരെ മെൻഷൻ ചെയ്യൂ കേട്ടോ. Dum dum dum chak dum chak dum dum dum

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിംഗ്. എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ മനോഹരമായ വൈകുന്നേരത്തിൽ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കെങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. 9544700912 വേഗം വിളിക്കുമല്ലോ അല്ലേ.

0: ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറി സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
9: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: യെസ്, ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹബി ഹോം. ഗാനമഞ്ജരി, ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇഷ്ടഗാനങ്ങളുടെ സമയമായിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേഗം തന്നെ വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ ഇതാ ലൈനിൽ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? സുനിൽ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കേ, അപ്പോ വൈകിട്ട് ചായ കൂടിയാണ്, അതിനിടയിൽ നല്ല പാട്ടൊക്കെ കേൾക്കാന്ന് വിചാരിച്ചു അല്ലേ? ആണോ? ഓക്കേ, അപ്പൊ ഇത് ഏത് പാട്ടാ വേണ്ടത്? അടിപൊളി പാട്ടാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, നമുക്ക് കേൾക്കാം. കൂടെ തന്നെ നിലാമലരെ എന്ന പാട്ട് ചോദിച്ച് നമുക്ക് മഹേഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്ക് നിലാമലരെ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്തു തരാമോ? ഈ പാട്ടിന്റെ വൈഫായ ഗംഗയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാലോ. നല്ലൊരു പാട്ടാണല്ലേ, നമുക്ക് കേൾക്കാം. കേട്ടിട്ട് തിരികെ എത്താം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: യെസ് ബാക്ക് അഗൈൻ അറ്റ് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ്, ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്നത്തെ ഗാനമഞ്ചരിയിൽ സരോവരം എന്ന സിനിമയിൽ ദേവമനോഹരി വീണ്ടും പ്രേമതാപസിയായി. ഈ ഗാനം സൗഹൃദവാണി കൂട്ടുകാർക്കും സ്വപ്നക്കൂട് കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു പി വി മുഹമ്മദ് വടക്കേ വാവനൂർ. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കൂട്ടായ്മ ആയിരിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കാട്ടോ. കൂടെ തന്നെ നമുക്കൊരു കോളർ ഉണ്ട് ലൈനിൽ. ആരാണെന്ന് നോക്കിയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്തുണ്ട് വിശേഷമൊക്കെ? ചായ കുടിച്ചിട്ടില്ല ചേട്ടാ. ചായ ഒക്കെ കുടിക്കണം. ഇനിയിപ്പോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടേ ചായ ഉള്ളു. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: തരംഗിണിയുടെ രാഗമാലിക എന്ന ആൽബത്തിലെ രാഘവ രാഗ രാമരാജ്യത്തിൻ നായക എന്നുള്ള ഒരു പാട്ടുണ്ട്.
0: ഈ പഴയ പാട്ടുകളെല്ലാം, പ്രത്യേകിച്ച് തരംഗിണിയുടെ പാട്ടുകളെല്ലാം ഓർമ്മയുണ്ടോ?
1: ആ, തരംഗിണിയുടെ പാട്ടുകളൊക്കെ ഏകദേശത്തെ ഓർമ്മയുണ്ട്.
0: പ്രിയപ്പെട്ട പാട്ടുകളാണല്ലേ?
1: ആ, പ്രിയപ്പെട്ട പാട്ടുകളല്ലേ തരംഗിണിയുടെ പാട്ടുകൾ.
0: അതെ, തീർച്ചയായിട്ടും. ഇതോടൊക്കെ ചേർന്നൊരു ഓർമ്മയുണ്ടാകും അല്ലേ?
1: ആ, രാഗമാലിക എന്ന ആൽബത്തിലെ രാഘവ രാമരാജ്യത്തിൻ പ്രിയ നായക എന്നുള്ള.
0: ഓക്കെ ചേട്ടാ, നമുക്ക് കേൾക്കാം കേട്ടോ.

0: പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടിയുള്ളത്. അത്യാവശ്യം നല്ല മഴയൊക്കെ, മറ്റു ചില സ്ഥലങ്ങളിൽ നല്ല ഗംഭീര മഴയൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ പല അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും മുൻകരുതലുകൾ അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം അവഗണിച്ച് കളയരുത്. അപ്പോൾ കടലിൽ പോകുന്നവർക്കൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും അധികൃതരുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നതാണ്. അതൊക്കെ ഗൗരവത്തോടു കൂടി കണക്കാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മഴയുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ട് കേട്ടോ. അതായത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ ജില്ലകളിലെല്ലാം തന്നെ മഴയ്ക്കുള്ള സാധ്യതയാണ്. അതും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റുള്ള ജില്ലകളിലും മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ട്. അതൊരു നേരിയ സാധ്യതയാണ്. എന്തായാലും നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാം. ഇതാ നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഇളയരാജ്.
0: ഇളയരാജ്,
1: ആ
0: എവിടെ നിന്നാ വിളിക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഓക്കേ, നല്ലൊരു പേരാണ് കേട്ടോ.
1: ഓ,
0: പാട്ടൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനൊന്നുമില്ല.
0: പാട്ട് ഇഷ്ടമാണല്ലേ?
1: പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്.
0: ഓക്കേ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അനശ്വരം സിനിമയിലെ താരാപഥം ചെയ്തോഹരവും.
0: അടിപൊളി പാട്ടാണ് കേട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത പാട്ടാണ്.
0: ഓക്കേ, നമുക്ക് കേൾക്കാം കേട്ടോ. ചില പാട്ടുകൾ നമുക്ക് അങ്ങനെയാണ് വളരെയേറെ പ്രിയപ്പെട്ടതാകുന്നത്. ഒരു പക്ഷേ നമുക്ക് ആ ഗായകന്റെ ശബ്ദത്തിലൂടെയാകാം, അല്ലെങ്കിൽ ഗായികയിലൂടെയാകാം, അല്ലെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിലൂടെ ആകാം. എനിവേ, ഇതേ നമുക്ക് അടുത്തൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്. ഐ എം സ്മിത സന്തോഷ് ഫ്രം ബവക്കാവ്. പ്ലീസ് പ്ലേ ദ സോങ് കാട്ടി കാട്ടി പൂക്കാവനത്തിൽ. നമുക്ക് കേൾക്കാം അല്ലേ. രണ്ടു പാട്ടും കേട്ടിട്ട് തിരികെ എത്താം.

0: യെസ് ബാക്ക് അഗൈൻ അറ്റ് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നെക്സ്റ്റ് ഒരു കോളർ ഉണ്ട് ലൈനിൽ. ഹലോ, ഗുഡ് ഈവനിംഗ്. ബഷീറേട്ടാ, കൊറേ കാലായല്ലോ, ഇവിടെ ആയിരുന്നു. ആണോ? അപ്പൊ ഞാൻ ഇല്ലാഞ്ഞിട്ടാകൂലേ.
1: രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഞാൻ ഇവിടെ കടയിലുണ്ടല്ലോ. ഉഴിവരമുക്ക് രാവിലെ കട. റേഡിയോ
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ആകാശപ്പറവകൾ.
0: ആകാശത്തിലെ പറവകൾ, ആ കലാഭവൻ മണി, IM വിജയൻ, KPSC ലളിത, അല്ലേ? അടിപൊളി സിനിമ.
1: ഓക്കെ,
0: നമുക്ക് കേൾക്കാട്ടോ.
1: സുഖമായിട്ടിരിക്കുന്നു
0: ചേട്ടാ, സന്തോഷമായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇങ്ങനെ സുഖമാണോ അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുന്നു, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ഈ ചോദിക്കാനും വിശേഷങ്ങളൊക്കെ തിരക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, നമ്മളത് കാണാതിരുന്നാൽ അന്വേഷിക്കാൻ ആളുണ്ടല്ലോ എന്നൊരു സന്തോഷം. എന്തേ, നമുക്ക് അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപികെ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് വിസ്മയം എന്ന ചിത്രത്തിൽ ദാസേട്ടൻ, ചിത്രചേച്ചി എന്നിവർ പാടിയ കുങ്കുമപ്പൂ കൊണ്ട് കൂടൊരുക്കി എന്ന പാട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് ഒരുപാട് പാട്ടുകൾ കാണും. അപ്പോൾ പാട്ടുകൾക്ക് വേണ്ടി വേഗം വിളിക്കുക 9544-700-9012 എന്ന നമ്പറിലേക്ക്. സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 90.2.

0: ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമ്മൾ അങ്ങനെ പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതാ മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു. ഈ ഒരു ഗാനം വെച്ച് തരണേ നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് സുനിൽ പള്ളിമണ്ണാണ്. തീർച്ചയായിട്ടും കേൾക്കാം. ഈ ഒരു ഗാനം ചിരിയോ ചിരി എന്ന മൂവിയിലേതാണ്. നമുക്ക് കേൾക്കാം. കൂടെ തന്നെ നമുക്കൊരു കോളർ ഉണ്ട് ലൈനിൽ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: സച്ചു.
0: സച്ചു, അശരീരികൾ പല വഴിക്കുന്നെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ആരൊക്കെയാണ്? ആർക്കൊക്കെ ഇപ്പൊ സന്തോഷമുള്ള? എല്ലാവരുടെയും പേര് പറയൂ.
1: എല്ലാരും ഉണ്ട് ഇവിടെ. പേര് സച്ചു, ശ്രീനന്ദ, സരിത, കുഞ്ഞാറ്റ, ചിത്തിര, ദേവൻ, എല്ലാരും ഉണ്ട്.
0: എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി വൈകിട്ട് എന്താ പരിപാടിയൊക്കെ? പാട്ട് കേൾക്കാണോ, ചായ കുടിക്കാണോ? പിന്നെ ഏത് പാട്ടാ വേണ്ടത്? അതാ ആലോചിച്ചില്ലല്ലേ, ഇനിയിപ്പൊ വിളിച്ചിട്ട് ആലോചിക്കാന്ന് വെച്ചു. ഓക്കെ, ഏത് പാട്ടാണ്? വേഗം പറയൂ.
1: സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്.
0: ഏതെങ്കിലും ഒരു പാട്ട്, നല്ലൊരു പാട്ട് പ്ലേ ചെയ്തരാട്ടോ, കേട്ടോളൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നമ്മളങ്ങനെ പ്രിയപ്പെട്ട പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, നിസ്സമയം കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഹറിബറിയാണല്ലോ, നമ്മുടെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു തിരക്ക്. എത്രയും വേഗം വീട്ടിലെത്തണം, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരാശ്വാസമാണല്ലേ. ഒരു ചായയൊക്കെ കുടിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലെത്തിയാലും ഒരുപാട് തിരക്കുകളിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. എനിവേ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ദേ അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹലോ ഗോപിക, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്നും മാധുരിയാണ്. എനിക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമയിലെ എനിക്കാണ് നീ നിനക്കാണ് ഞാൻ എന്ന സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. നല്ലൊരു പാട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, കൂടെ തന്നെ കോളിലേക്കും പോകാം. ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഗുഡ് ഈവനിങ്, ഇതാരാ വിളിക്കുന്നത്? സൈജ. എന്ത് ചെയ്യുന്നു? ആണോ ഇപ്പൊ വീട്ടിലാണോ അതോ ഹോസ്പിറ്റലിലാണോ? ആണോ? ഓക്കെ, അപ്പൊ വേഗം സുഖമായിട്ട് വരട്ടെ കേട്ടോ. ഇനി ഏത് പാട്ടാ വേണ്ടത്? ജില്ല, വിജയുടെ സിനിമ. ഓക്കെ, നല്ലൊരു പാട്ട് കേൾക്കാട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വേഗം വിളിച്ചോളൂ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
10: യെസ്, ബാക്ക് അഗെയിൻ എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇനി നമുക്ക് ആടുജീവിതം എന്ന മൂവിയിലെ പെരിയോനെ എന്ന പാട്ട് കേൾക്കാം. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമുക്ക് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു പാട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുഭാഷാണ് കായംകുളത്ത് നിന്നും. കൂടെ തന്നെ നമ്മുടെ കോളർ വിതാ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? കോള് ഡ്രോപ്പായി പോയിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ ഷീജ. എനിക്ക് കമലദളം എന്ന മൂവിയിലെ സായന്തനം ചന്ദ്രികാലോലമായി ഈ ഒരു ഗാനം പ്ലേ ചെയ്ത് തരണം എന്നാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. അപ്പോൾ ദേ കൂടെ തന്നെ നമുക്ക് മറ്റൊരു റിക്വസ്റ്റ് മനുവിൻ്റേതാണ്, നല്ലൊരു പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം കേട്ടോ. രണ്ട് പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് 91.2 എൻ്റെ റേഡിയോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: യെസ്, ബാക്ക് അഗെയിൻ ഉണ്ട് റേഡിയോ 91.2 രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മൾ ഇഷ്ട ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട പാട്ടുകൾക്കൊപ്പം ദേ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിശിരകാലമേഘം എന്ന പാട്ട് ചോദിച്ചിട്ടാണ്. ഈ ഒരു പാട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മീരയാണ് കായംകുളത്ത് നിന്നും. ഹായ് ഗോപിക, ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. കൂടെ തന്നെ ഒരു കോളർ ഉണ്ട് ലൈനിൽ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? സത്യമ്മ, എന്തുണ്ട് വിശേഷം?
5: എനിക്ക് സുഖമില്ലാതിരിക്കും.
4: ഓക്കെ, ഇപ്പൊ എല്ലാം റിക്കവർ ആയോ?
5: ഇല്ല, എങ്കിലും ഒരു 2.5 വർഷമായി. ഇപ്പൊ ഒരു പടിയേലൊക്കെ ചെറുതായിട്ട് നടക്കാൻ പറ്റും.
4: നടക്കാം. ഓക്കെ, അപ്പൊ എത്രയും വേഗം പഴയ സ്ഥിതിയിലേക്കൊക്കെ എത്തട്ടോ. ഇനി ഏത് പാട്ടാ വേണ്ടത്
5: മോളെ? എനിക്ക് പിന്നെ സ്വർഗത്തിലെ പ്രഭാകമേ എന്നുള്ള പാട്ടുണ്ടല്ലോ,
4: കേൾക്കാട്ടോ. നമുക്ക് നമ്മുടെ സമയം ഇതാ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: ഉള്ള പാട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതാ നമുക്ക് അടുത്ത ഒരു റിക്വസ്റ്റിലേക്ക് പോകാം. റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മീനു ആണ്. ഹായ് ഗോപിക, എനിക്ക് അനന്തഭദ്രം എന്ന മൂവിയിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ശിവമല്ലികാവിൽ. ഈ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഏതോ ഒരു ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന പോലെയും ചിലപ്പോൾ ആ നാട്ടിലേക്കൊക്കെ പോകുന്ന പോലെയും എനിക്ക് തോന്നാറുണ്ട്. ഗോപികയ്ക്ക് അങ്ങനെ തോന്നാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ, ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകുന്ന പോലെയും ആ ഒരു ഫീല് അല്ലെങ്കിൽ യാത്ര പോയിട്ടുള്ള ഓർമ്മകളൊക്കെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് പാട്ട് കേൾക്കാം. കൂടെ തന്നെ നമ്മുടെ കോളറും ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: മാധുരി.
0: മാധുരി എവിടെ നിന്ന് വിളിക്കുന്നു? ഇടക്കുളങ്ങരയിൽ നിന്ന്. ഓക്കേ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ആണോ? ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പിന്നെ ലാലാപനം എന്നൊരു പാട്ടുണ്ടല്ലോ.
0: ആലാപനം. തേടും തായ്മനം. എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ പാട്ടാണ്. അമല, ശ്രീവിദ്യ അവരൊക്കെ അഭിനയിച്ചിട്ടുള്ള, സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ചിട്ടുള്ള മൂവിയാണ്. വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇളയരാജയുടെ സംഗീതമാണ്. നമുക്ക് കേൾക്കാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ. അപ്പോ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. കേട്ടിട്ട് വേഗം തിരികെ എത്താം.

പാട്ടുകളൊക്കെ കേട്ട് കേട്ട് ദേ നമ്മുടെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇഷ്ടമുള്ള പാട്ടുകൾ ഇനി നമുക്ക് നാളെ കൃത്യം 4 മണിക്ക് ആസ്വദിക്കാം. എൻ്റെ റേഡിയോ നാടി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലൂടെ. അപ്പൊ തൽക്കാലം ഞാൻ ഗോപിക ബൈ പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കല്ലാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചൽ പ്രദേശത്തും രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കലക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണം ഒരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 ഒന്നര മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാവിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടവനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 സമ്മാനത്തുക 30 സർക്കാർ ഉത്തരവിറക്കി. 50 മൂന്നാം സമ്മാനം 25 ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി സതീശൻ കാണാതായ 5 തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: പലപ്പോഴും പലരും പറയാറുണ്ട് ഉറക്കം ഒരു ചെറിയ മരണമാണെന്ന്. യഥാർത്ഥത്തിൽ ഓർത്താൽ അങ്ങനെയാണ് താനും. നാം ഈ ഭൂമിയിലുണ്ടെന്ന് പോലും അറിയാത്ത നിദ്ര പലപ്പോഴും ഒരു മരണത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയാകുന്നതാണോ മരണമെന്ന് മരിച്ചവരാരും നമുക്ക് വന്ന് തിരിച്ച് പറഞ്ഞു തന്നിട്ടില്ല. എങ്കിലും ഉറങ്ങുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ക്ഷീണിച്ച അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരവും ചിന്തകളുമൊക്കെ നിശ്ചലമാക്കി കൊടുത്താൽ, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, മനസ്സ് ശാന്തമാണെങ്കിൽ നാം അറിയാതെ ഉറങ്ങിപ്പോകും. ആ ഉറങ്ങുന്നതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉണരുന്നതിന് കാരണങ്ങളുണ്ടാവണം. ഉണരുന്നതിന് ഊർജവും ലക്ഷ്യവും ഉണ്ടാകണം. എനിക്കെന്തിന് 5 മണിക്ക് ഉണരണം എന്നുള്ളതിന് എന്റെ മനസാക്ഷിയോട് തന്നെ ഞാൻ ഉത്തരം കണ്ടെത്തണം. ഞാൻ ഉണരുമ്പോൾ ഉണരട്ടെ എന്നുറങ്ങുന്നൊരു തരം ജീവിതം, അത് ലക്ഷ്യമില്ലാത്തതാണ്, അലക്ഷ്യമാണ്. എനിക്ക് 5 മണിക്ക് ഉണരണം, എനിക്ക് 5:30 കുളിക്കണം, എനിക്ക് 6 മണിക്ക് ഒന്നെങ്കിൽ അമ്പലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ പള്ളികളിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, എനിക്ക് 3 മണിക്ക് ഓഫീസിലെത്തണം എന്നൊക്കെയുള്ള ദൃഢനിശ്ചയം നമുക്ക് ഉണരുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഊർജമാണ്. ഇതൊക്കെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുന്നതിന് വലിയ മഹത്തായ ജോലികളും ദൗത്യങ്ങളും ഒന്നും വേണമെന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ പറമ്പിലും തൊടിയിലുമൊക്കെ നടക്കാൻ, ഒരുപക്ഷെ മഞ്ഞുതുള്ളിയിൽ നനഞ്ഞ വൃക്ഷങ്ങളോട് സംസാരിക്കാൻ, ഏറ്റവും ആദ്യത്തെ പ്രഭാത നിമിഷങ്ങളെക്കാൾ മനോഹരമായ നിമിഷങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഉണരുന്നതിനുള്ള ഊർജവും കാരണവും സ്വയം സംഭരിച്ച് ഉറക്കത്തിന്റെ ക്ഷീണത്തിൽ നിന്നും പിടിച്ചുകിടത്തുന്ന ശരീരത്തെ, പിടിച്ചുകിടത്തുന്ന വികാരത്തെ മുറിച്ചു കളഞ്ഞുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ഉണരുക. ആ ഉണരുന്നത് നിങ്ങളെ തിരുത്താനാണ്, നിങ്ങൾക്ക് വളരാനാണ്, നിങ്ങൾക്ക് കരുത്തു നൽകാനാണ്. ആരോഗ്യകരമായ ഒരു മനസ്സും ശരീരവും ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അതിരാവിലെ ഉണരുമ്പോഴാണ്. അതിന് കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തിര പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ, തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.